ഇന്ന് കൊല്ലവർഷം 1201 മേടം 20 2026 മെയ് 3 ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 30 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് വിലയിരുത്തി. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ഛത്തീസ്ഗഡിൽ സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെ 4 സുരക്ഷാ സേനാംഗങ്ങൾക്ക് വീരമൃത്യു. മൈനുകൾ നിർവീര്യമാക്കുന്നതിനിടെ കങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലായിരുന്നു സംഭവം. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ വർഷത്തെ ICC വനിതാ T20 ലോകകപ്പ് വനിതാ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനുമാണ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

0: ഹലോ, നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളങ്ങ് തുടങ്ങാണ് കേട്ടോ ബെഡ് കോഫി. റെയിൻബോ കേൾക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ വിഷ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാനാണ്, സുരേഷ് കാഞ്ഞിരക്കാറ്റ്. റൈറ്റ്, നമുക്ക് മുന്നിലെത്തുന്ന വാർത്തകളും ഇൻഫർമേഷനും ഒക്കെ അപ്പാട് വിഴുങ്ങരുത്. നമ്മുടേതായ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുത്താൽ മതിയെന്ന് വലിയ വലിയ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അവർക്ക് പറയേണ്ടി വന്നതിനുള്ള കാരണം എന്താണെന്നോ, നമ്മുടെ മേഖലയിലുള്ള അത് ഏത് രംഗമായാലും അവിടെയുള്ള എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കാനൊരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വെറുതെ പറഞ്ഞല്ലാട്ടോ ഇത്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ജെ സ്കോട്ട് ആംസ്ട്രോങ് ശബ്ദത്തിലൂടെയും എഴുത്തിലൂടെയും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ വഴി തെളിയിച്ചിട്ടുള്ളതാണ്. ഈ എക്സ്പേർട്ട് എന്ന് പറയുന്ന വ്യക്തി എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് അങ്ങനെ തന്നെ വിഴുങ്ങാനാണ് മിക്കവരുടെയും ആദ്യ ശ്രമം എന്നും പറയുന്നു അദ്ദേഹം. ഓക്കെ, പ്രൊഫസർ ആംസ്ട്രോങ് നടത്തിയ ടെസ്റ്റ് ഒന്ന് കേട്ടോളൂ. ഡോക്ടർ ഫോക്സ് ഹൈപ്പോത്തീസിസ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത്. അഭിനയസിദ്ധിയുള്ള ഒരാളെ ഡോക്ടർ മെറോൺ ഫോക്സ് എന്നൊരു വിദഗ്ധനായി അവതരിപ്പിച്ചു. എന്നിട്ട് ശാസ്ത്രമേഖലയിലുള്ള ഒരു സംഘം പ്രൊഫഷണൽസിനായി ഡോക്ടർ ഫോക്സിന്റെ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഫോക്സായി അഭിനയിക്കുന്ന നടനെ കൊണ്ടേ സയന്റിഫിക് അമേരിക്കൻ എന്ന ആർട്ടിക്കിളിൽ വന്ന പല കാര്യങ്ങളും വളച്ചൊടിച്ചു പറയിപ്പിച്ചു. ആ സത്യങ്ങളെ എതിർക്കുന്ന പ്രസ്താവനകളും അർത്ഥമില്ലാത്ത വാദങ്ങളും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളും പിന്നെ ഇടയ്ക്കിടെ ഓരോരോ തമാശകളും ചേർത്താണ് ഡോക്ടർ ഫോക്സായി വേഷമിട്ട നടൻ അഭിനയിച്ച് തകർത്തത്. ഈ സെഷൻ കഴിഞ്ഞിട്ടേ പങ്കെടുത്തവർക്കെല്ലാം ഒരു ചോദ്യാവലിയും കൊടുത്തു, ക്വസ്റ്റ്നെയർ. ഡോക്ടർ ഫോക്സിന്റെ ക്ലാസ് വളരെ വിജ്ഞാനപ്രദവും പ്രചോദനം തരുന്നതുമായിരുന്നു, കൂടുതൽ അറിവ് ലഭിച്ചു എന്നൊക്കെയാണ് ആളുകൾ ചോദ്യാവലിയിൽ പൂരിപ്പിച്ചു കൊടുത്തത്. അതായത് പറഞ്ഞ മണ്ടത്തരങ്ങളെല്ലാം വലിയ സംഭവങ്ങളായിരുന്നു എന്ന് അവർ സമ്മതിച്ചു. മനസ്സിലായില്ലേ, ഈ ഒരു മനോഭാവം വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത്രേ ഉള്ളൂ, സംഗതി അത്രേ ഉള്ളൂ. ബെഡ് കോഫിയാണ്, കേട്ടുകൊണ്ടിരിക്കാം 7 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: Don't

0: Man's greatness consists in his ability to do and the proper application of his powers to things needed to be done. ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുകയും കഴിവുകൾ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യുന്നതിലാണ് ഒരു വ്യക്തിയുടെ മഹത്വം കൂടികൊള്ളുന്നത്. ഫ്രെഡറിക് ഡഗ്ലസ് പത്രപ്രവർത്തനം, എഴുത്ത്, പ്രസംഗം എന്നീ മേഖലകളിലെ പ്രാഗൽഭ്യത്തിന് പുറമെ പേരുകേട്ട മനുഷ്യാവകാശ പ്രവർത്തകനും വർണ്ണവിവേചന പോരാളിയുമായിരുന്ന ഫ്രെഡറിക് ഡഗ്ലസ് പറഞ്ഞിരിക്കുന്നതാണ്. 19-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. പ്രശസ്തമായ പുസ്തകങ്ങളും കവിതകളും എഴുതുകയും സ്വാധീനം ചെലുത്തിയ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് പുറമെ 3 ആത്മകഥകൾ കൂടി അദ്ദേഹം രചിച്ചു. ആദ്യത്തേത് നരേറ്റീവ് ഓഫ് ദ ലൈഫ് ഓഫ് ഫ്രെഡറിക് ഡഗ്ലസ് ആൻ അമേരിക്കൻ സ്ലേവ്. സെക്കൻഡ് വൺ മൈ ബോണ്ടേജ് ആൻഡ് മൈ ഫ്രീഡം. ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ വൺ Life and Times of Frederick Douglass. ഈ വിവരങ്ങളുമായി എത്തിയത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.

ഫ്രണ്ട്സ്, ഈ പ്രഭാതത്തിലും നിങ്ങൾക്കൊപ്പം ബെഡ് കോഫിയുണ്ട്. ഇപ്പോൾ നമ്മൾ തേർഡ് സെഗ്മെന്റിലേക്ക് എത്തി. ഇരട്ടത്താപ്പ് പൊതുവേ നമ്മളിൽ പലർക്കും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണിത്. സംഗതി പിടികിട്ടിയല്ലോ എന്താണെന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് നേരവും കുളിക്കണമെന്ന് നിർബന്ധമാണ് നമുക്ക് പലർക്കും. എന്നാൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ, പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഒരു കടലാസ് പോലും വീഴിക്കാത്തവർ നാട്ടിലെത്തുമ്പോൾ അത്തരം കെട്ടുപാടുകളിൽ നിന്നൊക്കെ മോചിതരാവും. ഇവിടെ അവനവൻ്റെ ഇഷ്ടം പോലെയാവും പെരുമാറ്റ രീതികൾ. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ലാട്ടോ പറഞ്ഞത്, പക്ഷെ പലരും ഉണ്ട് ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവർ. നമുക്കില്ല ഈ സ്വഭാവമെങ്കിൽ അതുള്ളവരെ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. അത് ശരിയല്ലേ? യെസ്. അതുപോലെ ക്യൂ നിൽക്കുക, മുൻഗണനാക്രമം പാലിക്കുക, ഇതൊക്കെ മെനക്കേടാണെന്ന് കരുതുന്നവരുണ്ട് ധാരാളം. ഇത്തരക്കാർ ഒന്നുകിൽ ബാക്ക് ഡോറിലൂടെ കാര്യം സാധിച്ചെടുക്കും, അല്ലെങ്കിൽ ക്യൂവിൽ ഏറ്റവും മുന്നിലുള്ളയാൾ അധികൃതരുമായി കാര്യങ്ങൾ നടത്തുമ്പോൾ രണ്ട് സൈഡിലൂടെയും ഇടിച്ചു കയറി തിരക്കുണ്ടാക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? കുറേ സമയവും ഊർജവും കളയാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാം, തങ്ങളുടെ മോശം സ്വഭാവം എല്ലാവരെയും കാണിക്കാം എന്നത് മാത്രം മിച്ചം. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് എന്തോ വലിയ നാണക്കേട് പോലെയാണ് പലർക്കും. ആരെങ്കിലും വഴി ചോദിച്ചാൽ അറിയില്ലെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കും. ഒരാളെ വഴി തെറ്റിച്ചു വിട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതോ തനിക്ക് അറിയില്ല എന്ന് പറയുന്നതാണോ നല്ലത്? ആലോചിക്കൂ, ചിന്തിക്കൂ. അതുപോലെ തന്നെയാണ് പലരുടെയും മുഖമുദ്രയായ ഈ ശീലം. ആകാശത്തിന് കീഴെയുള്ള എന്തിനെക്കുറിച്ചും, അല്ല ബഹിരാകാശത്തെ എന്തിനല്ല വിട്ടുകളെന്നേ, എന്തിനെക്കുറിച്ചും ഒരു സംശയവുമില്ലാതെ വളരെ വിദഗ്ധമായി അഭിപ്രായം പറയും. എല്ലാം അറിയുന്നവരായി ആരുമില്ല എന്ന സിമ്പിൾ കാര്യം മനസ്സിലാക്കിയാൽ ഈ ഒരു മനോഭാവത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയും. റൈറ്റ്. സഹായം ചെയ്തു തരുന്നവരോടൊക്കെ നന്ദി പറയുന്നത് ഒരു ഏച്ചുകെട്ടാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലോ അതെന്തോ ജന്മാവകാശമാണെന്ന രീതിയിൽ ആധികാരികമായി ചോദിച്ചു കളയും. ഇത് കേൾക്കുന്നവനോ പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും കഴിയും, അതിനുള്ള മനസ്സുണ്ട് എങ്കിൽ കൂടി എന്തിന് ഇയാളെ സഹായിക്കണം എന്ന ചിന്തയിൽ ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയും ഏറെയാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായ രീതികളാണ് എന്ന് വാശി പിടിക്കാതെയും കണ്ണടച്ച് ഇരുട്ടാക്കാതെയും നോക്കിയാൽ ഇത്തരം പോരായ്മകളൊക്കെ ഇല്ലാതാക്കാം. അതുപോലെ മറ്റു സ്ഥലങ്ങളിലെ നല്ല ശീലങ്ങളെ

മുൻവിധി ഒഴിവാക്കി ഉൾക്കൊള്ളുകയും ചെയ്യാം. മികച്ച പലതും നമ്മുടെ പക്കലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ നല്ല ശീലങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത് മോശമായ കാര്യമൊന്നുമല്ല. ആണോ? അല്ല. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട ഇരട്ടത്താപ്പ്. പ്രിയപ്പെട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്, റെയിൻബോ FM 107.5.

നിങ്ങളിൽ മനുഷ്യത്വമുണ്ടാകാൻ വേണ്ടത്ര ദുഃഖങ്ങളുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകാൻ വേണ്ടത്ര പ്രതീക്ഷയുണ്ടാകട്ടെ, മധുരിമയുണ്ടാകാൻ വേണ്ടത്ര സന്തോഷമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകാൻ വേണ്ടത്ര കഠിന പ്രശ്നങ്ങളുണ്ടാകട്ടെ. ശാപവാക്കുകളൊന്നുമല്ല കേട്ടോ, വളരെ കറക്റ്റായ ഒരു പ്രസ്താവന തന്നെയാണ്. ദേ ഈ ചൈനീസ് മൊഴി കൂടി ചേർത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉരയ്ക്കാതെ രത്നത്തിന് തിളക്കമുണ്ടാകില്ല, കഠിന പരീക്ഷണങ്ങൾ കൂടാതെ ആരുടെ വ്യക്തിത്വത്തിനും തിളക്കം കിട്ടില്ല. ഊതുകാച്ചിയല്ലേ പൊന്നുണ്ടാക്കുന്നത്. ഈ വെള്ളി ശുദ്ധീകരിക്കാനായിട്ട് പണിക്കാരൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? തീയുടെ നടുവിലേക്ക് വെള്ളി പിടിച്ച് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കും. തീനാളത്തിൽ തിളങ്ങുന്ന ലോഹത്തിൽ നിന്ന് കണ്ണെടുക്കില്ല അയാൾ. കാരണം ചൂട് കൂടിപ്പോയാൽ ലോഹം ഉരുകും, ചൂട് കുറഞ്ഞാലോ വെള്ളി ശുദ്ധമാവുകയുമില്ല.

0: വെള്ളിയിൽ നിന്നും അത് ആഭരണങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തിയും വളരെ ഡെഡിക്കേഷൻ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ മെഷീൻസിന്റെ സഹായങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതുപോലെ നമ്മളെ ഉരുക്കുന്ന ഒരു ചൂളയായി കാണരുത് ജീവിതത്തെ. പകരം കഠിനമായ പരീക്ഷണങ്ങൾ വഴി തിളക്കമുള്ള വെള്ളിയും സ്വർണവുമാക്കി മാറ്റുന്ന ജ്വാലയായി കണ്ടാൽ മതി. ഉന്നതങ്ങളിലെത്തിയ മഹാന്മാരുടെ ജീവിതത്തിൽ പോലും പല പല വിഷമഘട്ടങ്ങളും ഉണ്ടായി കാണും. എന്ന് മാത്രമല്ല, സ്വപ്നങ്ങളും മോഹങ്ങളും വലുതാകും തോറും പ്രശ്നങ്ങളുടെ കാഠിന്യവും കൂടാം. വെറുതെ നടന്നാൽ മതിയെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ മാരത്തൺ ഓട്ടത്തിൽ ജയിക്കാനാണ് ആഗ്രഹമെങ്കിലോ? 42.195 kilometers ഓടിയെത്തണം. എത്ര തവണ ഇത്രയുമോ ഇതിലേറെയുമോ ഓടി പ്രാക്ടീസ് ചെയ്ത് പിഴവുകളെല്ലാം കറക്റ്റ് ചെയ്തിട്ടാവും ഒരു ദിവസം മാരത്തൺ ട്രോഫി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്? എങ്ങനെയെങ്കിലും കഷ്ടിച്ച് കഴിഞ്ഞുകൂടിയാൽ മതി എന്നാണെങ്കിൽ സംഗതി എളുപ്പമാവാം. പക്ഷേ ഉയരങ്ങളിലെത്താൻ കടമ്പകൾ കടന്നേ പറ്റൂ. ചരിത്ര പുസ്തകം വായിക്കുന്നത് പോലെയല്ലോ ചരിത്രം സൃഷ്ടിക്കുന്നത്. ഓക്കെ, ഈ ഒരു സംഗതിയെ ആറ്റിക്കുറുക്കി വളരെ രസകരമായിട്ട് പ്രാസംഗികൻ ഡേവ് മാർട്ടിനസ് പറഞ്ഞതുകൂടി കേട്ടോളൂ. ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നെങ്കിൽ റോഡിലെ ട്രാഫിക് ജാമിനെ കൈകാര്യം ചെയ്യാനും തയ്യാറായിരിക്കണം. ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം. കൊതിപ്പിക്കുന്നതെല്ലാം വലിച്ചുവാരി കഴിക്കരുത്. വലിയ വരുമാനമാണ് ആഗ്രഹമെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കാനും സന്നദ്ധത കാണിക്കണം. നാണയത്തിന് മാത്രമല്ല, ഏത് കാര്യത്തിനുമുണ്ട് രണ്ട് വശങ്ങൾ. എല്ലാം നല്ലത് മാത്രമായി ഒന്നുമില്ല. മുള്ളില്ലാത്ത ചെടിയിൽ നിന്നുള്ള പനിനീർപ്പൂ വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? സോ ഡിയേഴ്സ്, നമ്മുടെ കഴിവുകൾ പരമാവധി ഇഫക്റ്റീവായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ ജീവിതത്തിൽ അല്ലാതെ തന്നെ സംഭവിക്കുന്ന അത്തരം പ്രതിസന്ധികൾ നമ്മുടെ മാറ്റു തെളിയിക്കുന്ന, നമ്മളെ ഊതിക്കാച്ചിയെടുക്കുന്ന പ്രക്രിയയായിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്കിനി അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലോ ബെഡ് കോഫി? ശ്രമിക്കണ്ട, നമുക്ക് അവസാനിപ്പിക്കാം, അതാണിപ്പോ വേണ്ടത്. സോ വീണ്ടും നാളെ രാവിലെ ബെഡ് കോഫിയിൽ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. ആൻഡ് ഓൾ ഓഫ് യു ഹാവ് എ ഫാബുലസ് ഡേ. ദിസ് ഇസ് സുരേഷ് കഞ്ഞരക്കാട്ട് സൈനിങ് ഓഫ് ഫ്രം ബെഡ് കോഫി. സിയ, ബൈ ബൈ, ടേക് കെയർ.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 1:34. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. പതിനൊന്ന് മണിക്ക് കേൾക്കാം മൊമെന്റ്സ് വിത്ത് റെയിൻബോ. 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്. പന്ത്രണ്ട് 50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 2:15 മുതൽ 3 മണി വരെ കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. 3 മണി മുതൽ 5 മണി വരെ വിവിദ് ഭാരതി മുംബൈ റിലേ. 5 മണിക്ക് കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. 8 മണിക്ക് ഗീത് ബഹാർ. 9 മണിക്ക് മൈൻഡ് സ്പാ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്. സമയം 7 മണി കഴിഞ്ഞ് 3:12.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 5 സെക്കൻഡുമായിട്ടുണ്ട്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതിയാണ്. തൃശൂർ ചെറുവാലൂർ സ്വദേശി സുദർശനൻ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി മുന്നോട്ടു പോകുന്നത്. ആദ്യ ഗാനം കേൾക്കാം. 1969 റിലീസായ റെസ്റ്റ് ഹൌസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

അടുത്ത ഗാനം കേൾക്കാം. 1979 റിലീസായ അവൾ എന്റെ സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കല്യാണി മേനോനും പാടിയത്. ഗാനരചന ശശി പേരൂർക്കട, സംഗീതം വി ദക്ഷിണാമൂർത്തി.

നമ്മളിപ്പോ രണ്ട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞു അല്ലേ. ഈ പാട്ടുകൾക്കും ഇനി വരുന്ന പാട്ടുകൾക്കും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായവർക്ക് കമൻ്റ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആണ്. എന്താണ് ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത എന്ന് മനസ്സിലായവർക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്ററിന് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. കടുവയെ പിടിച്ച കിടുവ എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. ഈ ചിത്രത്തിൻ്റെ കഥാ തിരക്കഥ സംഭാഷണം എല്ലാം എസ് എൽ പുരം സദാനന്ദനാണ്. സംവിധാനം എ ബി രാജ്. 1977 March 27 ജയമാരുതി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം റിലീസായത്. പ്രേംനസീർ, ലക്ഷ്മി, കെ പി ഉമ്മർ, വിജയലളിത, ജയമാലിനി, അടൂർ ഭാസി, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

1974 ചന്ദ്രകാന്തം എന്ന സിനിമ റിലീസായത്. കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എന്താണ് ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചിരുന്നു. നമ്മുടെ ശ്രോതാക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, ചിരിയിൽ തുടങ്ങുന്ന ചിരി, അല്ലെങ്കിൽ ചിരി എന്ന വാക്ക് വരുന്ന ചിരി, പൊട്ടിച്ചിരി, ഇതൊക്കെ വരുന്ന പാട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ റെയിൻബോ ശ്രോതാവ് തൃശൂർ ചെറുവാലൂർ സ്വദേശി സുദർശനൻ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. എന്തായാലും ശ്രോതാക്കളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും പാട്ടുകളുടെ പ്രത്യേകതകൾ കണ്ടുപിടിച്ചവർക്ക് കൺഗ്രാജുലേഷൻസ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. പി സുശീലയും അമ്പിളിയും പാടിയ ഗാനമാണ്. ചിത്രം പഞ്ചവടി. 1973 ഈ ചിത്രം റിലീസായത്. സംഗീതം നൽകിയിരിക്കുന്നത് എം കെ അർജുനൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24-നായിരിക്കും വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29-ന് നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. റീപോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടത്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായ ആർ ബാലസുബ്രഹ്മണ്യത്തെയും ജോറാം അനിയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ സമ്പന്നമായ അനുഭവവും ആഴത്തിലുള്ള അറിവും നയരൂപീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഇരുവരുടെയും സംഭാവനകൾ വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ CBS ഉദ്ഘാടനം ചെയ്തു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടൊബോഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ

0: സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖറാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കൊമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കൊമ്ര എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1st anniversary ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശൌര്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: മൈ ഉൻ വീർ ജവാനോ കോ സത് സത് നമൻ കർത്താ ഹൂ ജിൻകെ ത്യാഗ് ഓർ ബലിദാൻ സേ ഹമാരാ രാഷ്ട്ര ആജ് പൂരി തരഹ സേ സുരക്ഷിത് ഹൈ ജിൻകെ അദമ്യ സാഹസ് കി ഗൂഞ്ച് आज पूरे देश में सुनाई दे रही है. शौर्य का पहला पाठ हमारे सैनिक अपने घर से ही सीख कर आते हैं. सेवा का भाव राष्ट्र और समाज को हमेशा खुद से आगे रखने का यह भाव उन्हें बचपन से ही सिखा दिया जाता है.
0: സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക കോൺവെന്റിന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യം തകർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ ലബനനിലെ 9 ഗ്രാമങ്ങളിലെ നിവാസികൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം 17 മുതൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. അടുത്ത മാസം 12 ഇംഗ്ലണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കും. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 goals ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4 മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ

സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും.

0: സംയുക്ത സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: You are listening to 107.5 Rainbow FM, Kochi. Musically yours.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. തൃശൂർ ചെറുവാലൂർ സ്വദേശി സുദർശനൻ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ചതുർവേദം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും പി മാധുരിയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

ചിരിക്കൊടുക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഒരു ചിരിപ്പാട്ടാണ് നമ്മൾ കേട്ടത്. യൂസഫ് അലി കേശീരയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശങ്കർ ഗണേഷ്. അടുത്ത ഗാനം കേൾക്കാം. 1963 റിലീസായ ഡോക്ടർ എന്ന ചിത്രത്തിനുവേണ്ടി പി ലീല പാടിയ ഗാനം. പി ഭാസ്കറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഇനി വ്യത്യസ്തതയാർന്ന ഒരു ഗാനം കേൾക്കാം. 1979 റിലീസായ പുതിയ വെളിച്ചം എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് സലിൽ ചൌധരി. ഗായകർ പി ജയചന്ദ്രൻ, പി സുശീല.

പി ജയചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. പൂന്തേനരുവി എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. 1974 ഈ ചിത്രം റിലീസായത്.

1976 റിലീസായ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം പാപ്പനം കോടിലക്ഷ്മണന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

1972 റിലീസായ മന്ത്രകോടി എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം എസ് വിശ്വനാഥൻ. അടുത്ത ഗാനം കേൾക്കാം. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ ദേവദാസ്, ശ്യാം.

ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം കേൾക്കാം. കാമധേനു എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ശങ്കർ ഗണേഷിന്റെ സംഗീതം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 13 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സവാരി ടൈം.
2: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം.

ഹൃദയം എന്ന മൂവിയിലെ മനോഹരമായൊരു ട്രാക്കാണ് നമ്മൾ കേട്ടത്. ഇപ്പോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അശ്വതിയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാ ഐഡിയിലും സവാരി ടൈമിന്റെ പോസ്റ്റർ ഉണ്ട്. അതിന് താഴെ ശ്രോതാക്കൾക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്, ആശംസകൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫേസ്ബുക്ക് പേജ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്നുള്ള നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ സവാരി ടൈമിന്റെ പോസ്റ്റർ ഉണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഈ ഇൻസ്റ്റാ ഐ ഡിയിലും നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്, യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 36 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാം. ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യൻ പാടിയ മനോഹരമായൊരു ഗാനം.

ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യത്തെ മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ബിൻസി ബിജു ആണ് വൈക്കത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞാൻ വൈക്കത്തു നിന്നും ആലപ്പുഴയിലേക്ക് എന്റെ കസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനുള്ള യാത്രയിലാണ്. കസിൻ വിഷ്ണുവിനും അഞ്ജലിക്കും വിവാഹമംഗളങ്ങൾ നേർന്നുകൊണ്ട് ചതുരംഗം എന്ന സിനിമയിലെ നീലാംബലല്ലേ നീ എന്റെ അല്ലേ ഈ പാട്ട് നൽകുമോ എന്നാണ് ബിൻസി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പാട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിഷ്ണുവിനും അഞ്ജലിക്കും നമ്മളുടെ എല്ലാവരുടെയും വക വിവാഹമംഗളങ്ങൾ നേരുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവർക്ക് വിഷ്ണുവിനും അഞ്ജലിക്കുമായിട്ട് ഈ പാട്ട് നമുക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ബിൻസി ബിജുവിന് സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കല്യാണമൊക്കെ നന്നായി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് സേഫായിട്ട് തിരിച്ചു വരും. എങ്ങനെയാണ് പോകുന്നതെന്നും ആരൊക്കെ ഉണ്ടെന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ, എവിടെ വരെ എത്തി എല്ലാം എഴുതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. കൂടെ ഞാനും അശ്വതി. അടുത്ത മെസ്സേജ് നോക്കാം. നിഷാന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് എത്തിയതേയുള്ളൂ. ഇന്ന് ഒരു പാട്ട് വേണം, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി. ആഹാ, നല്ലൊരു പാട്ടാണ്. ഒരു മെയ്മാസ പുലരിയിൽ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിഷാന്ത്, ജോസഫൻ ചേട്ടൻ, പാഞ്ചി ചേട്ടൻ, ജോസി അളിയൻ, ജേക്കബ് ചേട്ടൻ, ഇവർക്കൊക്കെ വേണ്ടിയാണോ പാട്ട് ചോദിച്ചിരിക്കുന്നത്? അത്ര ക്ലിയർ അല്ല മെസ്സേജ്. അപ്പൊ എന്തായാലും നിഷാന്ത് ആവശ്യപ്പെട്ടതുപോലെ ഒരു മെയ്മാസ പുലരിയിൽ നിന്നുള്ള ഈ മനോഹരമായ ഗാനം കേൾക്കാം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബിസ്തീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in

സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 48 സെക്കൻഡും. സവാരി ടൈമിൽ അടുത്ത മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് അശ്വതി, ഹാവ് എ ബ്ലസ് സൺഡേ. ഞങ്ങൾ ആരൊക്കെയാന്ന് പറഞ്ഞിട്ടോ, ഞാൻ മോൻ, ഹസ്ബൻഡിന്റെ ചേട്ടനും ഭാര്യയും അവരുടെ മകളും മരുമകനും മകളും തിരുമുപ്പത്ത് നിന്നും ചൂണ്ടിയിലേക്ക് ഒരു ആദ്യ കുർബാന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. റെയിൻബോ കേട്ടുകൊണ്ടാണ് യാത്ര. ആഹാ, സന്തോഷം. ഞങ്ങൾക്കായി ഇതിലെ തോഴി എന്ന പാട്ട്, അതായത് എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ്. നല്ലൊരു പാട്ടാണ് എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ മനോഹരമായൊരു ഗാനം കേൾക്കാം.

9 മണി കഴിഞ്ഞ് 4:35 നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. നമസ്കാരം, ഞാൻ മുരളീധരൻ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കുത്തിയതോട് പഞ്ചായത്തിലെ 4 കുളങ്ങര എന്ന കുഞ്ഞു ഗ്രാമത്തിൽ വസിക്കുന്നു. സൈക്കിൾ യാത്രക്കാരനായ ഈയുള്ളവൻ സൈക്കിളിൽ കൊച്ചി FM റേഡിയോ നിലയത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. ചുമ്മാ

പറഞ്ഞതാണോ, ആ യാത്രയ്ക്ക് അനുയോജ്യമായൊരു പാട്ട് വെച്ച് തരുമോന്നാണ് മുരളീധരൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കാം അല്ലേ? ബൈക്ക് ആ സൈക്കിൾ യാത്രയ്ക്ക് അനുയോജ്യമായൊരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയിലെ പുഞ്ചിരി തഞ്ചും എന്നുള്ള പാട്ട്, ശങ്കർ മഹാദേവൻ പാടിയ പാട്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ മുരളീധരൻ ചേട്ടനങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. പാട്ട് കേട്ടോളൂ.

യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ഇൻസ്റ്റ ഐ ഉണ്ട്, എഫ് എം റെയിൻബോ കൊച്ചി 107.5. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇതിൽ സവാരി ടൈമിന്റെ പോസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പാട്ടുകൾ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൂടിയുണ്ട്, 8547341075. 8547341075. ഈ വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ് കേട്ടോ. യാത്രാവിശേഷങ്ങൾ പറയാം, പാട്ടുകൾ ആവശ്യപ്പെടാം. പാട്ടുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം. ഫേസ്ബുക്ക് പേജിലാണ് സിനി സെബാസ്റ്റ്യനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. സവാരി ടൈം രാവിലെ ഒരു കട്ടനം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല സോങ് കേൾക്കുമ്പോഴുള്ള ഒരു ഫീൽ, അത് ഒരു ഒന്നൊന്നര ഫീലാണ്. എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന മൂവിയിലെ ഈ നീല രാവിലെ എന്ന സോങ് കേൾപ്പിക്കാമോ? ഇന്നലത്തെ യാത്രയുടെ ക്ഷീണത്തിലാണ് എനിക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് സവാരി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചനിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് കേൾക്കാം.

സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 16:08 ശ്രോതാക്കൾക്ക് ഇപ്പോൾ സവാരി ടൈമിലേക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, ഇൻസ്റ്റ ഐഡി എഫ് എം റെയിൻബോ കൊച്ചി 107.5, വാട്സ്ആപ്പ് നമ്പർ 8547341075. ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റ ഐഡിയിലും നമ്മളുടെ സവാരി ടൈമിന്റെ പോസ്റ്റർ ഉണ്ട്. ഈ പോസ്റ്ററിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ അറിയിക്കാവുന്നതാണ്. പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. ഹിന്ദി, മലയാളം, തമിഴ് എന്നീ പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ. എല്ലാവരും മലയാളം പാട്ടുകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഹിന്ദിയും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഹിന്ദി പാട്ടുകളും തമിഴ് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം കേട്ടോ. പുതിയ പാട്ടുകളായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ്, ഞാൻ ശ്രീജിത്ത്, മൂവാറ്റുപുഴ. പാട്ട് കേട്ട് ജോലിക്ക് പോകുന്നു, ഇലക്ട്രീഷ്യനാണ്. സൺഡേ കുറച്ചു നേരം ഉറങ്ങാം എന്ന് കരുതിയപ്പോഴാണ് വർക്ക് സൈറ്റിൽ JCB കൊണ്ട് മണ്ണ് മാറ്റിയപ്പോൾ പൈപ്പ് പൊട്ടിയത്. അയ്യോടാ, കഷ്ടായിപ്പോയി. അങ്ങനെ ഇന്നും വർക്കിനിറങ്ങി. പാഥേയം എന്ന സിനിമയിലെ രാസനിലാവിന് താരുണ്യം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സൺഡേ ആയിട്ട് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചതാണല്ലേ. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായില്ലേ, നമുക്ക് ഇപ്പോൾ സവാരി ടൈം കേൾക്കാൻ പറ്റിയില്ലേ, മെസ്സേജ് അയക്കാൻ പറ്റിയില്ലേ. അപ്പൊ എന്തായാലും അതേ സന്തോഷത്തോടുകൂടി പാട്ട് കേട്ടോളൂ.

സവാരി ടൈമിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇഷാനാണ്. ഞാനും എന്റെ ഫാമിലിയും കൂടി ചേരാനല്ലൂർ നിന്നും മരടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന സിനിമയിലെ മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ. ഇഷാനാണ് ചേരാനല്ലൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷാനും ഫാമിലിയും കൂടി മരട്ടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് ആസ്വദിച്ചു പൊക്കോളൂ.

സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 9 മണി കഴിഞ്ഞ് 28 മിനിറ്റും 8 സെക്കൻഡുമായിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നും അടൂരേക്ക് യാത്രയിലാണ്. ആരാണ് ഞാൻ? രാംകുമാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും അടൂരേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഇടുക്കിയെ വർണ്ണിക്കുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അടൂരിൽ വിശേഷം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ എഴുതാമായിരുന്നു. എന്താണ് യാത്രയുടെ ഉദ്ദേശം, എങ്ങനെയാണ് പോകുന്നത്, ആരൊക്കെയുണ്ട് കൂടെ, ഒറ്റയ്ക്കാണോ, അതൊക്കെ എഴുതാം. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: നമുക്ക് കുറച്ചധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേഗം വായിച്ചു പോവാം. ഞങ്ങൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പാട്ട് വെക്കണം. ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. എവിടെ നിന്നാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. രാജേന്ദ്രനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത മെസ്സേജ്, നമസ്കാരം റെയിൻബോ, ഞാൻ മോഹനൻ നെന്മാറ. ഇപ്പോൾ നെന്മാറയിൽ നിന്നും പാലക്കാട് വഴി കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റിയിൽ തിരൂർ കോട്ടയ്ക്കൽ താനൂർ വരെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകുന്നു. ഇന്ന് എന്റെ ഭാര്യയുടെ ബിനുമോൾ അച്ഛന്റെയും അമ്മയുടെയും 54th വിവാഹ വാർഷികമാണ്. അവർക്ക് വേണ്ടിയും ഇന്ന് വിവാഹിതരാകുന്ന അജയ് അവർക്ക് വേണ്ടിയും പാട്ട് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മോഹനനാണ് നെന്മാറയിൽ നിന്നും. അപ്പോൾ ഭാര്യ ബിനുമോളുടെ അച്ഛന്റെയും അമ്മയുടെയും 54th വിവാഹ വാർഷികമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടി. എനിക്ക് ARM ഫിലിമിലെ അങ്ങുവാന കോണിലെ എന്ന പാട്ട് വെച്ചു തരുമോ? ഇതെന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ്, ഞങ്ങൾ കാഞ്ഞിരമറ്റത്തു നിന്നും ആലങ്ങാട് എന്ന സ്ഥലത്തേക്ക് ഒരു പേരിടൽ ചടങ്ങിന് പോകുന്നു. ഞങ്ങൾക്ക് ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ എന്ന പാട്ട് വെച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്, അധികം പ്ലേ ചെയ്യാത്ത ഒരു പാട്ട് ആവശ്യപ്പെടുന്നു. പിടിയാന, തുറപ്പുകുല എന്ന സിനിമയിലെ പിടിയാന എന്ന പാട്ട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു KV വിനോദ് കുമാർ. അപ്പോൾ നമുക്ക് ഈ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാം അല്ലേ.
1: നീ പിടിയാന പിടിയാന ഞാൻ

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

വേറൊരു മെസ്സേജ്. ഹായ് സവാരി ടൈം, ഐ എം അനു. വി ആർ ഗോയിങ് ടു തൃശൂർ ടെമ്പിൾ വിത്ത് മൈ ഫാമിലി. പ്ലീസ് പ്ലേ ദ സോങ് അഭയമായി അമൃതമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആ മെസ്സേജ് എന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടുകൾ കേൾക്കാം.

സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റും 39 സെക്കൻഡ്. കൊള്ളാല്ലേ, 39 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ചാർലി കെവി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ സുഹാസിതനായി പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്നു. സെയിന്റ് ജെയിംസ് ഫ്രണ്ട് സർവീസിന്റെ പ്രസിഡന്റായ ഞാൻ ഓഫീസിലേക്ക് സൈക്കിളിൽ യാത്രയിലാണ്. കഴിയുമെങ്കിൽ ഗാനഗന്ധർവൻ പാടിയ ചിച്ചോറിലെ ഒരു ഗാനം കേൾപ്പിക്കാമോ? ആ ഗാനം ലഭ്യമല്ലെങ്കിൽ ഗാനഗന്ധർവൻ പാടിയ മറ്റൊരു ഗാനം പ്രതീക്ഷിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ ആകാശവാണിയുടെ സ്വന്തം ചാർലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മെസ്സേജുകൾ വന്നിരിക്കുന്നത്,

ഇപ്പോൾ നമ്മൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് ലീബ പുരുഷോത്തമനായിരുന്നു. ഞാൻ മെസ്സേജ് പെട്ടെന്ന് എന്റെ കൺമുമ്പിൽ നിന്ന് അങ്ങോട്ട് മാഞ്ഞുപോയി. അശ്വതിജി, ഞങ്ങൾ യൂണിഫോം ഡ്രസ് എടുക്കാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. എന്റെ കൂടെ രശ്മി, ഷിനി, പ്രീത എന്നിവരുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ആർജു മൂവിയിലെ അപ്തേരെ ദിൽമേം എന്ന പാട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് അശ്വതി, ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന അശോകൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണ്. പുതുജോഡികൾക്ക് ആശംസയായി എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ മലർവാക കൊമ്പത്ത് എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനോജ് തെന്നിലാപുരമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ആരൊക്കെയാണ് എന്ന് പേരെഴുതിയിട്ടില്ല. എന്തായാലും ഇന്ന് വിവാഹിതരാകുന്ന ചേട്ടൻ, അശോകൻ ചേട്ടന്റെ മോളുടെ കല്യാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വധുവിനും വരനും ഞങ്ങളുടെ വക ആശംസകൾ അർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.

സമയം 9:55 ആയിട്ടോ. സവാരി ടൈമിന്റെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഒരു പാട്ടുകൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടാത്ത എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട്

ോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. ഇനി നമുക്ക് 10 മണിയാവുമ്പോഴേക്കും വാട്സാപ്പുമായി, നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന വാട്സാപ്പുമായി കേട്ടുമുട്ടാം. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. യൂണിയൻ ബജറ്റ് 2026, വികസിത് ഭാരത് 2047 ഇന്ത്യൻ യുവാക്കളുടെ പാത ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിൽ 3 ദിവസത്തെ സംസ്ഥാനതല വികസിത് ഭാരത് യുവ സെൻസസ് 2026 ഇന്ന് ലക്നൌവിൽ സമാപിക്കും. യുവ നേതാക്കളെ ഉൾപ്പെടുത്തി ശക്തമായ ഇന്ത്യയെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 അമേരിക്കയിലെ ന്യൂയോർക്കിൽ. ഫോറത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് നയിക്കും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വരെ പുതിയ പദവിയിൽ തുടരാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ വോട്ടെണ്ണുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ 4 മരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവ സ്ഥലത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. കണ്ണൂർ ചാല തന്നടയിൽ നിന്നും ഉഗ്രശേഷിയോട് കൂടിയ 5 3 കിലോയിലധികം വെടിമരുന്നും പിടികൂടി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 1 മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 3 ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 10 കഴിഞ്ഞ് 3 ആയിരിക്കും കേട്ടോ. മെയ്യിലെ ആദ്യ ഞായറാഴ്ചയൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ എന്താ പറയാ, അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത മാസത്തിലേക്ക്. ഇനി 1 കൂടി, 1 ഇല്ല ഇനി അടുത്ത അവധി എന്ന് പറയുന്നത്. അപ്പം എന്താ, എല്ലാവരും ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഈ ഒരു മെയ് 1st സൺഡേ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയും ഉണ്ട് അല്ലേ. ലോക ചിരിദിനമൊക്കെ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്.
3: സ്വാഗതം കൊച്ചിയിൽ നമുക്ക് ചിരിപ്പാട്ടായിരുന്നു.
1: അതെ അതെ. അപ്പൊ ഈ പ്രാവശ്യത്തെ 2026 ആ ഒരു തീം എന്ന് പറയുന്നത് ചിരിയിലൂടെ ലോക സമാധാനം എന്നുള്ളതാണ്. അപ്പം എല്ലാവരും നല്ല സമാധാനം പരത്തിക്കൊണ്ട് എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി, ചിരിച്ച മുഖങ്ങൾ കാണുമ്പോൾ ഇത് രസമാണ് ശരിക്കും. അതെ, ഇങ്ങനെ നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലതാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് ചിരിച്ച് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്.
3: മറ്റുള്ള മുഖങ്ങളിലും ആ ചിരി പടരുമെന്നുള്ളത്
1: അതാണ് സത്യം. അപ്പൊ അങ്ങനെ തന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ കൊണ്ടാടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാട്സാപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ. നല്ല സന്തോഷമുള്ള പാട്ടുകളൊക്കെ തന്നെ അങ്ങോട്ട് ചോദിച്ചോളൂ. ചോദിക്കേണ്ടത് വാട്സപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. 8547341075 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ പാട്ടുകൾ. പിന്നെ ഒരു 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പാട്ടുകൾ തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. ഞാൻ RJ Viji ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ, അശ്വതിയും ഉണ്ട്. അപ്പം ട്യൂണിംഗ് മാറ്റാതെ കാതോർത്തോളൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: കാഞ്ഞിരമറ്റത്ത് നിന്നും അനുശ്രീയാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. ഒരു പേരിടൽ ചടങ്ങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്, അതുകൊണ്ട് ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: നല്ലൊരു പാട്ടാണ് അല്ലേ?
0: അതെ, നല്ലൊരു പാട്ട് തന്നെ, അനുയോജിച്ച പാട്ട് തന്നെ ചോദിച്ചു. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് ആ ഒരു പേരിടൽ ചടങ്ങ് അറ്റൻഡ് ചെയ്യാം, കുഞ്ഞുവാവയ്ക്ക് വേണ്ടിട്ട് പാട്ടൊക്കെ ചോദിച്ച് റേഡിയോയിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരോട് പറഞ്ഞ് ഷൈൻ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും വിഷസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളോ ഒക്കെ ചോദിക്കാം. വേഗം തന്നെ ഇത് ഈ വാട്സപ്പ് പ്രോഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്തോളൂ, വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. 8547341705 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ഇതാ ധാരാളം മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുക കേട്ടോ. മറച്ചു വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള ഒരു മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഒരു സോങ് പ്ലേ ചെയ്യാമോ വാട്സപ്പേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളമുറ തമ്പുരാൻ മൂവിയിലെ ONV സർ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ഓരോരോ പൂമുത്തും മനോഹരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഗാനം എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടായ ജിബിക്കും ഹസ് വിനു ചേട്ടനും മക്കളായ ജ്വൽ മേരി ആൻഡ് ജിയ ഇവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ജ്വലിന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആദ്യ കുർബാനയായിരുന്നു. അതോടൊപ്പം എല്ലാ വാട്സപ്പ് ഫാൻസിനും സഹയാത്രികരായിട്ടുള്ള പ്രിയപ്പെട്ട കൊച്ചി FM സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമേ ഇത് നിറച്ച് നല്ല സിമ്പിൾസ് ഒക്കെ, ഇതും എന്താ പറയാ, ഹാർട്ടിന്റെ അതുപോലെ മ്യൂസിക് സിമ്പിൾ ഒക്കെ വച്ചിട്ട് നല്ല മനോഹര

0: സ്വന്തമായിട്ട് അയച്ചിട്ടുള്ള ഈ ഒരു മെസ്സേജ് ശീതൾ സജീഷാണ് നോർത്ത് പറവൂരിൽ നിന്നും അയച്ചിട്ടുണ്ട്. അതായത് എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ, എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മെസ്സേജ്, അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് സിജി സുരേഷാണ്. ഹലോ വിജി, ഒരു പ്രാസംഗികൻ തന്റെ മുമ്പിലിരിക്കുന്ന കേൾവിക്കാരെ ചൂണ്ടിയും ആംഗ്യങ്ങൾ കാട്ടിയും സംസാരിക്കുന്നത് പോലെയാണ് ആർജി വിജി സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ.
1: അതൊരു സത്യമാണ്,
0: അങ്ങനെ പറഞ്ഞിട്ട് അശ്വതി നല്ലതാട്ടോ എന്ന് പറഞ്ഞിട്ട്.
1: അപ്പൊ
0: സുരേഷ് സിജി എന്നേടിയിൽ നിന്ന് പ്രേമം സിനിമയിലെ മലരേന്നുള്ള പാട്ട് ആവശ്യപ്പെടുകയാണ്, ആർക്കറിയാം കിട്ടുമോ എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എന്തായാലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം,
1: ശ്രമിക്കും.
0: അതെ, ഒരുപാടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ എന്റെ പേര് രേണുക മോഹൻ, ഞാൻ ഉദയം പേരൂര് പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചറാണ്. എനിക്ക് സമൂഹം ഫിലിമിലെ തൂമഞ്ഞിൻ എന്നുള്ള പാട്ട് വച്ചു തരാമോ എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: അതെ തന്നെ, സെബാ ബക്കർ മകൾ പൊന്നുവിന് വേണ്ടിയിട്ട് ഏറെ ഇഷ്ടമുള്ള ഒരു ഗാനം എന്തെങ്കിലും വെച്ചു തരണേ. ഞാൻ ദിവസമായിട്ട് കുറെ ദിവസമായിട്ട് ചോദിക്കുന്നു പ്ലീസ്. ഫിലിം എന്നെ അറിന്താൽ എന്നുള്ള മൂവിയിലെ ഉനക്കെന്ന തുടങ്ങുന്ന പാട്ടാണ് സെബാ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജസിലേക്കൊക്കെ പോകുമ്പോൾ മണിക്കുയിലെ മണിക്കുയിലെ എന്നുള്ള പാട്ട്, വാൽക്കണ്ണാടിയിലെ ഒരു പാട്ട് വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഷേർലി ജെറോം പനായിക്കുളത്ത് നിന്ന് ഒരു ചിരി കണ്ടാൽ എന്നുള്ള പാട്ട് എല്ലാവർക്കും വേണ്ടി വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആലുവയിൽ നിന്നും സാലി, ഇന്ന് എൻ്റെ മകൾ ഷെഹനാസിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പാട്ട് ചോദി. അവർക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ധഡക് മൂവിയിലെ തുമേരി എന്നുള്ള പാട്ട് വച്ചു തരുമോ? ഞാൻ മെസ്സേജ് അയച്ചാലും സോങ് വെച്ച് തരാറില്ല എന്നുള്ള പരാതിയിലൂടെ.

10 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി എഫ് റെയിൻബോ 107.5 ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ നിങ്ങൾ വാട്സപ്പിലൂടെ അങ്ങനെ ചോദിക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ പാട്ട് മെസ്സേജസ് ആദ്യമേ തുടക്കത്തിൽ അയച്ചവരുടെ ഒന്നും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. തുടക്കത്തിൽ തന്നെ കുറച്ച് മെസ്സേജ് അയച്ചവർ ധ്രുവം മൂവിയിലെ ഗാനം വനജയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു മെസ്സേജ് ആദ്യമേ വന്നത് എൻ്റെ എന്താണ് കൺമണിക്ക് വേണ്ടിയിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രലേഖ സിനിമയിലെ അമ്മൂമ്മക്കിളി വായാടി എന്നുള്ള പാട്ട് വെച്ച് തരുമെന്ന് കൺമണിയുടെ അതെ ഗീതമ്മ കരിപ്പൂക്കരയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മാനത്തെ വെള്ളി വിധ

അനിച്ച കൊട്ടാരം, അത് പളുങ്കുമൂവിലെ ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടയം നീണ്ടൂരിൽ നിന്നും ജയയാണ് എനിക്ക് സിദ്ധാർത്ഥ മൂവിയിലെ തേരി മേരി സപ്ന എന്നുള്ള ആ പാട്ട് വെച്ചു തരുമോ, അല്ലെങ്കിൽ എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേര പാടി എന്നുള്ള പാട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മെസ്സേജ് വായിച്ചു പാട്ട് തന്നില്ല, എന്നെങ്കിലും തരണേന്ന് ജയ ചോദിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്ന്. അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, പണ്ട് പണ്ട് കൊണ്ട് കളഞ്ഞൊരു പൊട്ടിച്ചിരിച്ചിപ്പ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണത്? പണ്ട് പണ്ടാരോ കൊണ്ട് കളഞ്ഞൊരു പൊട്ടിച്ചിരിച്ചിപ്പ് എന്നുള്ളത് ജെ പി കരുമാടി ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ട ലിസ്ണേഴ്സിനും. അതുപോലെ പനച്ചിക്കാട് സരസ്വതി ടെമ്പിളിലെ എല്ലാ ഭക്തർക്കും ഒക്കെ വേണ്ടിയിട്ടെന്നും പറഞ്ഞുകൊണ്ടാണ്, പക്ഷേ സിനിമയുടെ പേര് കൂടി ഒന്ന് വെക്കേണ്ടതായിരുന്നു കേട്ടോ. ഒരു പാട്ട് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ, സിനിമയുടെ പേര് കൂടി വെക്കേണ്ടതല്ലേ. അപ്പം എന്തായാലും അങ്ങനെ മെസ്സേജ്. പിന്നെ സുമാ രമേശ് വെള്ളൂർ പുത്തൻചിറയിൽ നിന്നും കണ്ണോട് കാണുന്നതെല്ലാം എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയായിട്ട് കേൾപ്പിക്കുകയോ ഈ ഗാനം വാട്സപ്പ് അവതരിപ്പിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെയായിട്ടാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രീനന്ദ കൊടുങ്ങല്ലൂരിൽ നിന്നും സമ്മർ ഇൻ ബത്ലഹേം മൂവിയിലെ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്നുള്ള സോങ് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് ആരാണ്? ഇന്ന് എൻ്റെ ഇത്താത്തയുടെ 11-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇത്താത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം, കരളേനിൻ കൈപിടിച്ച ദേവദൂതൻ മൂവിയിലെ പാട്ടാണ്. ഇത്താത്തയുടെ നെയിം റുക്സാന ഷിഹാസ്, ഇത്താത്തയ്ക്ക് റുക്സാന ഷിഹാസ് അല്ലേ. ഇത്താത്തയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്, പ്ലേ ചെയ്യുമല്ലോ. റിസ്വാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഇതാ കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനുള്ള സമയമാണ്. 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 11 മണി വരെ കേട്ടോ നമ്മുടെ ഈ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂണിങ് മാറ്റാതെ കാതൂർ തൊളുവ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 10 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. ഇതാ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങിയതും തീരാറായിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാട്ടോ. പാട്ടുകൾ ഇങ്ങനെ വേഗം വേഗം കൊടുക്കുമ്പോ ഉണ്ടല്ലോ, സമയം പോണ അറിയണില്ല. ഇനിയും ഇഷ്ടം പോലെ മെസ്സേജുകൾ വായിക്കാനുണ്ട്, പാട്ടുകൾ കൊടുക്കാനും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഇന്ന് വിവാഹ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന എന്റെ ബ്രദറിന്റെ മകളായ മേഘയ്ക്കും ശരത്തിനും വേണ്ടിയിട്ട് മംഗളങ്ങൾ വാരിക്കോരി നൽകാമെന്നുള്ള പാട്ട് കുറുമ്പത്തുരുത്തിൽ നിന്നും ജിനി ടോമിയാണ് കേട്ടോ. ഇതിപ്പോ വന്നുള്ളൂ ആ ഒരു മെസ്സേജ്. അതിന് മുന്നേ വന്നിട്ടുള്ള മെസ്സേജസ് സിനി കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് നിന്ന് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഒരു വലിയ താഴെ കുറെ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ. ആട്ടുതൊട്ടിൽ നിന്നുള്ള പാട്ട് അത് വെച്ചൊരു മക്കളുടെ പേര് ശീതൾ ശിവജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏകലവ്യൻ മൂവിയിലെ രാത്രി ലില്ലികൾ പൂത്ത് എന്നുള്ള പാട്ട് രാധാകൃഷ്ണൻ ചൊവ്വാർവട്ടം ആലപ്പുഴയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പളുങ്കിലെ പാട്ട് മെസ്സേജ് അയച്ചത് ഇന്ദു വൈക്യമാണ്, പേര് മാറ്റി വായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി കേട്ടോ, പെട്ടെന്ന് ചിലപ്പോ അറിയാതെ ഇങ്ങനെ
1: മെസ്സേജുകൾ
0: മാറി മാറി പോകുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നതായിരിക്കാം ഒരുപക്ഷെ. പിന്നെ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ഗുഡ് മോർണിംഗ്. ഞാൻ എറണാകുളത്ത് നിന്ന് സിനി. എനിക്ക് ബിജിൽ മൂവിയിലെ ഉനക്കാകവാഴ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനും ആസ്വദിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്ന് സീനത്ത് ഒളിക്കുഴിയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ ലോകചിരി ദിനമായിട്ട് അപ്പു സിനിമയിലെ ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഗാനം എല്ലാ ചിരിക്കുടുക്കകൾക്കുമായിട്ട് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാൻ റിതിക പാലക്കാട് നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ജീവാംശമായി എന്നുള്ള ആ ഒരു, എനിക്ക് 11 വയസ്സാണ്. ജീവാംശമായി എന്ന തീവണ്ടി മൂവിയിലെ ഗാനം വെച്ചൊരു കുറെ വട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് വായിക്കാറ് കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്
1: കേട്ടോ.
0: ഡെഡിക്കേറ്റ് ചെയ്യാണ് എല്ലാവരും എന്നെ പോലെ കളിച്ച് നടക്കുന്നവർക്കും ആകാശവാണി കൊച്ചി എഫിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആ വോയിസ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. വോയിസ് യുവർ ചോയ്സിലേക്ക് നമ്മള് ഇതാണ് വോയിസ് ആട്ടോ ഇടേണ്ടത്, മെസ്സേജ് അല്ലാട്ടോ മോളെ. റിതിക കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ മോള് വോയിസ് എടുത്തിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ, അല്ലാതെ മെസ്സേജ് അല്ല ഇടേണ്ടത്. അപ്പൊ മാറിപ്പോയതാണ് വോയിസ് യുവർ ചോയ്സിലേക്ക്, ശബ്ദത്തോടുകൂടി കേൾക്കാനായിട്ടാണ് കുഞ്ഞ് ആഗ്രഹിച്ചത്.
1: അപ്പം
0: എന്തായാലും
1: അടുത്ത ചൊവ്വാഴ്ച ഉണ്ടല്ലോ, അപ്പൊ
0: അതെ
1: വോയിസ് റെക്കോർഡ് ചെയ്ത് വോയിസ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞാൽ അയച്ചോളൂ.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി, സമയം വളരെ കുറവാണ്. 10 മണി കഴിഞ്ഞ് 44 മിനിറ്റിലേക്ക് പോകുമ്പോൾ അടുത്തൊരു പാട്ടാട്ട് ദേവദൂതൻ മൂവിയിലെ മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവറ്റ് സോങ്ങിലേക്ക് ദാ പോവാണ്. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്.

മണി കഴിഞ്ഞ് 54 മിനിറ്റിലേക്ക് അങ്ങനെ കടക്കുമ്പോൾ ഇതാ നമ്മുടെ പ്രോഗ്രാം അങ്ങനെ പൂർണ്ണമാക്കേണ്ട സമയമൊക്കെ ആയി. ഒരു പാട്ടുകൂടിയൊക്കെ കഷ്ടി കേൾക്കാനുള്ള സമയമുള്ളൂ. എന്നിട്ട് പോലും വൈകിയ വേളയിൽ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മംഗല്യാമം ഇസബെല്ല മൂവിയിലെ പാട്ട് മനോജ് ചിറയും കീഴ് ട്രിവാൻഡ്രത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെസ്സേജ് ഉള്ളത് മധു അനില വരൻ അനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണിത്? സനിത അല്ലേ? സനിത എന്ന ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവരുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി മാരിഡ് ലൈഫ് അവർക്ക് ആശംസിച്ചുകൊണ്ട് 1 കോടി മംഗളം എന്നുള്ള പാട്ട് വച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആലുവയിൽ നിന്നും വിനീത മിന്നാരം മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ള. ഒരു വെല്ലം പൊന്നും പോവും. എന്തായാലും ഇനിയിപ്പം നമുക്ക് സമയം കുറവാണ്, കുറച്ച് 5 മിനിറ്റ് കഷ്ടിയുള്ളൂ. അപ്പോൾ പാട്ട്സപ്പ് ഇന്നത്തെ ഇവിടെ പൂർണ്ണമാകുകയാണ്. ലാസ്റ്റ് ഒരു ഗാനം കൂടി വരുന്നുണ്ട്. അതിനുശേഷം ന്യൂസിന് ശേഷം, റെയിൻബോ ന്യൂസിന് ശേഷം മൊമെന്റ്സ് വിത്ത് റെയിൻബോ ഉണ്ട്. അതിനുശേഷം 12 മണിക്ക് ഇനിയിപ്പോൾ പാട്ട് കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് യുവർ ചോയ്സിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. അപ്പോൾ കാതോർത്തുകൊണ്ടേ ഇരുന്നോളൂ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. സന്ദർശനവേളയിൽ അരായൽ ഘാട്ടിൽ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി നോർത്ത് ടെക് സിംബോസിയം 2026 പ്രദർശനവും ഉദ്ഘാടനം

0: ചെയ്യും. നോർത്ത് ഈസ്റ്റേൺ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഹാൻഡ്ലൂംസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സംഘടിപ്പിച്ച പത്മഡോറി ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന് കീഴിൽ കസ്തൂർബ ഗാന്ധി മാർഗിലെ ട്രാവൻകൂർ ഹൌസിലായിരുന്നു പരിപാടി. കേരളത്തിലെ വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകാശവാണി നാളെ രാവിലെ 8:30 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ ചാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് യു ജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി അറിയിച്ചു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈയൊരു ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൃഷ്ണനായർ മ്യൂസിയത്തിൽ സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലാസ്ട്രോയി മേള ഉദ്ഘാടനം ചെയ്യും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും 2 മത്സരത്തിൽ അഹമ്മദാബാദിൽ വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും.
1: News Rainbow.
2: Moments with Rainbow. An exclusive chat show. Moments with Rainbow.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ക്ഷമ കൃഷ്ണയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പോൾ ആക്ടിങ്ങിനൊരു പാഷനായി കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ ചലച്ചിത്രങ്ങൾ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുമല്ലോ, വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇപ്പോഴത് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം.
1: സിനിമകളിൽ എനിക്കങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ മീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ചെറിയ ചെറിയ ക്യാരക്ടറുകളെ ഇപ്പൊ കിട്ടുന്നുള്ളൂ.
1: അതെ, ആ കിട്ടുന്നുള്ളൂ.
0: പക്ഷെ സീരിയലുകൾ, സീരിയൽ പോലുള്ള,
1: ഞാനിപ്പോ ഒരു സീരീസിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൗമുദിയിലെ ഒരു നോട്ട് ക്ലീഷേ ബട്ട് ക്ലീഷേ എന്ന് പറഞ്ഞിട്ടൊരു സീരീസാണ്. സീരിയലല്ല, സീരീസാണ്. അതൊരു ഓരോ എപ്പിസോഡ് ഓരോ കഥയായിട്ട് അത് വളരെയധികം ഓരോ വീടുകളിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എൻഡിൽ അത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ, അതായത് മോറൽ കൊടുക്കുന്ന പോലെയാണ് ആ സബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ ഇങ്ങനെയാണെങ്കിൽ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം. ഞാനിപ്പോൾ കുറേ ഈ ഒരു ഒന്നൊന്നര വർഷമായിട്ട് കുറേ എപ്പിസോഡ്സ് ചെയ്തതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് മാറി മാറി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പോലും അറിയാതെ കുറേ ക്യാരക്ടേഴ്സാണ്.
0: അതെ,
1: രാജേഷ് തൽച്ചിറ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ എത്താനും ഒക്കെ റീസൺ ആയത് ആളന്നെയാണ്. ആളുടെ തന്നെ അലയൻസിൽ പിന്നെ ലേഡീസ് റൂം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് എന്നെ അറിയാനും സ്നേഹിക്കാനും ഒക്കെ കാരണമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പം സിനിമയും ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം.
0: അപ്പം ഈ ആൾക്കാരൊക്കെ പോകുമ്പോൾ മീൻസ് ഇപ്പോൾ സീരിയലിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വൈഡ് പബ്ലിസിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നാലും ആക്ച്വലി ഒരു പിന്നെ സീരിയലിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സീരീസുകളിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുമെന്ന് തോന്നുന്നു. കാരണം വീട്ടിലെ ഉള്ളിലേക്ക് അത് കയറി പോകുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അങ്ങനത്തെ കുടുംബ പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ നമുക്ക് റീച്ച് കിട്ടും, നമുക്ക് ഒരു എന്താ പറയുക, വിസിബിലിറ്റി ഉണ്ട്.
1: അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ കയറി
0: ചെല്ലുന്നത്. അവരുടെ ഒരു കുടുംബാംഗമായിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കും. അപ്പോൾ ഈ പുറത്തൊക്കെ ആൾക്കാർ കാണുമ്പോൾ തിരിച്ചറിയോ ഇപ്പോൾ?
1: അയ്യോ, അത് എന്താ പറയുക, അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ നടക്കുമ്പോൾ പറയും ഇതേ ക്ഷമേനെ തിരിച്ചറിയുന്നു, ഭയങ്കര സ്നേഹമാണല്ലോ. ഞാൻ പറയും കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ സ്നേഹം ഞാൻ വാങ്ങിച്ചെടുത്തത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും എനിക്ക് ബ്രേക്ക്

0: എനിക്ക് തന്ന ഒരു പ്രോജക്റ്റ് തന്നെ പറയാം, ക്ലീഷെ എന്ന് പറയുന്ന സീരീസ്. കാരണം ഇത്രയും നാളും ചെയ്തതൊക്കെ സിറ്റ്കോംസ്, കോമഡി, അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സീരിയസ് ആയിട്ട് അഭിനയത്തിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ് നോട്ട് ക്ലീഷെ. അപ്പോൾ സർ ഇപ്പം ഈ ചോദിച്ച ഇതെന്ന് പറയണത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക റെക്കഗ്നിഷൻ, അത് ഭയങ്കര ഹ്യൂജാണ്. അതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക, ഐ ഫീൽ ബ്ലെസ്ഡ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു, അതിപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി കൂടുതൽ കിട്ടണം,
1: അങ്ങനെയുള്ളൊരു ആഗ്രഹമുണ്ട്,
0: ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ടാലന്റിനെയാണല്ലോ അവര്
1: അംഗീകരിക്കുന്നത്. ഇത് ഒരു ഈ മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്ന് പറയുന്നത് പാട്ടുകൾ കൂടി പ്ലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ക്ഷമയെ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ നമുക്ക് അവരെ കേൾപ്പിക്കാൻ ക്ഷമയ്ക്ക് ഒരു പാട്ട് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ക്ഷമ സജസ്റ്റ് ചെയ്യുന്നത്? പഴയ പാട്ടുകളാണ്, പുതിയ പാട്ടുകൾ ഏതായിരുന്നാലും നമുക്ക് കൊടുക്കാം.
0: എനിക്ക് വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര റൊമാൻറ്റിക് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ കാറിലൊക്കെ ഇട്ട് കേട്ട തളിർ വെറ്റിലുണ്ടോ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: ധ്രുവത്തിനകത്തുള്ള
0: അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ആ ഒരു ഗാനം നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുത്താലോ?
0: ഉറപ്പായിട്ടും.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: തുടക്കം, നമ്മൾ സിനിമയിലുള്ള തുടക്കം എങ്ങനെയായിരുന്നു? അത് പറഞ്ഞു
3: തുടക്കം, ഞാൻ ചെറുപ്പത്തിലെ സത്യം പറഞ്ഞാൽ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിനയമോഹം ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് മൂവിയിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത്.
2: അപ്പൊ ഓഡിഷൻ വരുന്നത്,
3: ഓഡിഷൻ ചെയ്തു, അത് കിട്ടി. ഇവിടെ വന്നിട്ട് എറണാകുളത്തെ ചോറ്റാനിക്കര, അല്ല, ഹിൽ പാലസിന്റെ അടുത്ത് എവിടെയായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു, ചെറുതല്ല, ഐ മീൻ ഒരു 10th പഠിക്കുന്നുണ്ട്. ഓഡിഷൻ കിട്ടി, പിന്നെ അതിന്റെ ക്യാമ്പ്, അതിന്റെ കുറെ പരിപാടികൾ, പ്രീ പ്രൊഡക്ഷൻ എല്ലാത്തിലും ചെയ്ത് തമിഴ് മൂവി ആയിരുന്നു കോൾ ടാക്സി 99 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളത് ചെന്നൈയിലെത്തി. പക്ഷെ ആ സിനിമ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് പിന്നെ നടന്നില്ല.
2: സിനിമ സ്വാഭാവികം അങ്ങനെയാണല്ലോ, നടന്നാൽ നടന്നു.
3: നടന്നു കുറച്ച് ദിവസത്തെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. എന്നാലും ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്, ലൈക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്റെ ആ ഡയറക്ടർ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ സന്തോഷം ഇല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ, നല്ലൊരു ചേട്ടനായിരുന്നു ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി സാറായിരുന്നു. അപ്പൊ നിനക്ക് എന്താ ഇത്ര സന്തോഷം ഇല്ലാത്ത ചോദിക്കുമ്പോൾ ഞാൻ പറയും തിയേറ്ററിൽ എത്തട്ടെ എന്നിട്ട് സന്തോഷിക്കാന്ന് അന്നേ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറയാ, ആ മൂവി നടന്നില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടമായി. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോണത്. അന്ന് എനിക്കറിയില്ല വാട്ട് ഇസ് ഡിപ്രഷൻ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇതിലേക്ക് പോയി ഞാൻ. അതിനുശേഷം പിന്നെ കുറെ സിനിമകൾ ട്രൈ ചെയ്തു, നടന്നില്ല. പിന്നെ ചെയ്യുന്നത് 2010 ഇവിടെ വന്ന ശേഷം, എറണാകുളത്ത് വന്ന ശേഷം, ജസ്വാൻ ചുമ്മാ എന്ന് പറയുന്ന സീരീസ്
2: സ്റ്റാർട്ട് ചെയ്തു,
3: സിറ്റ്കോം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ 3rd World Boys ആണ്. അതില് അയ്യപ്പൻ ആയിരുന്നു ഡയറക്ടർ. അതിലാണ് ഞാൻ സൗബിൻ ചേട്ടനെ, ഷൈൻ ടോമിനെ, ഞാൻ ബാലു വർഗീസിന്റെ പേരായിട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്.
2: അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു.
3: ഇന്നത്തെ എല്ലാ ഹിറ്റ് നടന്മാരും അതില് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പരിചയമാണ്, ഇപ്പോഴായാലും എവിടെങ്കിലും വെച്ച് കണ്ടാലും ഒക്കെ ആ പരിചയം പുതുക്കാറുണ്ട്. ഷൈൻ ടോം ചേട്ടനാണ് ഇപ്പോഴും ആ ഒരു എന്താ പറയാ, കീപ്പ് ഇൻ ടച്ച്. അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴായാലും കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഉള്ളത് പുള്ളിയായിട്ടാണ്.
2: അതിൽ നിന്നാണ് അപ്പൊ തുടക്കം.
3: പിന്നെ
2: അടുത്ത് ഈ അഭിനയമാണ് എന്റെ ഒരു മേഖല, അതുപോലെ തന്നെ ഈ പിന്നെ എന്നൊക്കെ തീരുമാനിച്ചു തുടങ്ങുന്നത് ആ സിനിമയിൽ നിന്നാണോ? എന്താ അത്?
3: അല്ല, അതില് ഞാൻ പറയുകയാണെങ്കിൽ ആകാശവാണിയുമായിട്ട് ഈ ഭയങ്കര വലിയൊരു ബന്ധമുണ്ട്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു പ്രായം ഉണ്ടായിരുന്നു. അഭിനയം അത് ഇത് ഒന്നും അറിയാത്തൊരു പ്രായം. വാട്ട് ഈസ് യൂത്ത് ഫെസ്റ്റിവൽ എന്നും എനിക്ക് അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5th standard വന്ന് കുറച്ച് കഴിഞ്ഞപ്പം സ്കൂളിൽ എല്ലാ കുറച്ച് പിള്ളേരെ കൂട്ടിച്ചേർത്ത് ആകാശവാണിയിലേക്ക് പോണം. അവിടെ ഒരു ചെറിയൊരു ലോകം,
2: ബാലലോകം, കൊച്ചുകുട്ടികളുടെ
3: നാടകം ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിനാണ് കൊണ്ടുവരുന്നത്.
2: തൃശ്ശൂർ ആകാശവാണിയിലാണ്, കാലിക്കറ്റില്.
3: അപ്പൊ എങ്ങനെയാ എന്നെ സെലക്ട് ചെയ്തെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അതിന് കൊണ്ടുവന്നു. അതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആകാശവാണി ഉള്ളിലൊക്കെ കയറുന്നതും കാണുന്നതും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ, ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറിയപ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്.
2: അതേപോലെ തന്നെ,
3: അതേപോലത്തെ ഒരു കാർപ്പറ്റ് നമുക്ക് അന്ന് കിട്ടിയ അതേ മൂഡ്,
2: അതേപോലെ തന്നെ ഈ ചോരുകളിലുള്ള
3: അതന്നെ കറക്റ്റ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് ആകാശവാണിയിൽ നിന്നാണ്. അന്ന് എന്തോ 250 രൂപയാണ് കിട്ടിയത്. അതെ, അന്ന് അത് സഞ്ജയ് കയ്യിൽ കൊണ്ടിട്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അന്ന് മുതലാണ് അഭിനയം ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോ അന്ന് നാടകം ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ വോക്കലി ആണല്ലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നന്നായി ചെയ്യണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. പിന്നെ എൻ്റെ അമ്മ, ചേച്ചിമാർ, ഇവര് ഭയങ്കരമായിട്ട് തന്ന പ്രോത്സാഹനമാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ 95 തൊട്ടിട്ട്.
2: ഈ അഭിനയം ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഇപ്പോഴും ഒരു ഡബ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രധാന പെട്ട ഒരു പോസ്റ്റ് കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കോവിഡിന് ശേഷം ധാരാളം ഒ ടി ടിയിലേക്ക് ആൾക്കാർ പോയി. അപ്പോഴത്തേക്കാണ് ഈ ആമസോൺ പോലുള്ള, അതുപോലുള്ള എന്താ, നെറ്റ്ഫ്ലിക്സ്

0: പോലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ഇരുന്ന് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മലയാളത്തിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഡബ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഷയിൽ നിന്ന് ഡബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബ് ഡയറക്ടർമാരെ വേണം. ധാരാളം സിനിമകൾ ക്ഷമ ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ്, അത് മീൻസ് ഡബ് ചെയ്തിട്ടുണ്ട്, ഡബ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്, അത് യാദൃശ്യമായിട്ട് വന്നാണോ ഈ അഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമായ വന്നതാണ്? ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആക്ച്വലി. ആ വഴി എങ്ങനെയാണെന്ന് പാത്ത് ഒന്ന്.
1: 2010 തൊട്ടിട്ട് തന്നെ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. പുള്ളിയുടെ സ്റ്റുഡിയോയിൽ തന്നെ പുള്ളിയുടെ വർക്കുകൾ തന്നെ കുറേ ഡബ് ചെയ്തു, സീരിയലായിട്ട് കുറേ കാര്യങ്ങൾ. അത് ചെയ്ത് സജിത്തേട്ടൻ തന്നെ ഡബ് ഡയറക്ഷനെ കുറിച്ച് അന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പേരിലാണ് അന്ന് പഠിപ്പിച്ചു തന്നത്. മോളെ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്ക് ഇത് ഡയറക്റ്റ്. അപ്പോൾ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഫുൾ ക്ലാസ് ഒക്കെ തന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പേയ്മെൻ്റ് എങ്ങനെ കൊടുക്കാം, എങ്ങനെയാണ് എപ്പിസോഡ്, അതിനുള്ള ആ ഒരു മേഖലയും കൂടെ പറഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഡബ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. ഒരു സിനിമ ഫോർച്ചുനേറ്റ്ലി ഒരു സിനിമ കിട്ടി. അപ്പോൾ അത് വളരെ നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റി, ചെയ്തു കൊടുക്കാൻ പറ്റി. അവരത് ഇമ്പ്രസ്ഡ് ആയി. പിന്നെ പിന്നെ ബാക്ക് ടു ബാക്ക് മൂവീസ് കിട്ടി. അന്നത് ചെയ്തത് ഡിസ്നിയുടെ ആയിരുന്നു, ഡിസ്നിയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ അത് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കിട്ടി വന്നപ്പോൾ ഓക്കെ, നല്ല ഒരു എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു
0: മേഖലയായിട്ട്.
1: അതെ അതെ, എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം എനിക്കതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അഭിനയവും ഡബ്
0: ഡയറക്ഷനും. അതെ, നൃത്തവും അറിയാം.
1: നൃത്തമൊക്കെ 3 വയസ്സിൽ എന്നെ അമ്മ കൊണ്ട ചേർത്തി, പിന്നെ അത് ബ്ലഡിലായി, അത് പിന്നെ വിട്ടു പോവില്ല. പിന്നെ ഇപ്പൊ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോ കുറച്ച് ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ്. എന്നാലും റീൽസ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ
0: ചെയ്യുന്നുണ്ട്. ഈ ഡബ് ഡയറക്ടറിൽ ചെയ്ത പടങ്ങളിൽ വളരെ അറിയപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണ്? അത് പെട്ടെന്ന് തന്നെ
1: സീരീസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിൽ പാത്താൾ ലോക്ക് ഭയങ്കര ഫെയിം ഹിറ്റാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നമ്മൾ ഇത് ചെയ്ത് പോവും, പക്ഷെ
0: നമ്മളിത് മാറ്റി വെക്കും.
1: ആ, ഞാനിത് പെട്ടെന്ന് കാണാൻ ഉള്ളത് നമുക്ക് ഇതുണ്ടാവില്ല, റിലേ പോയിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്, പാതാൾ ലോക്ക് ഭയങ്കര ഹിറ്റാണ്. എക്സ്പാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നിക്കോൾ കിഡ്മാൻ്റെ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഡെയ്സി ജോൺസ് എന്ന് പറഞ്ഞിട്ട്, അത് ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സീരീസ് ആയതുകൊണ്ട് അതും ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ജോഗി, നെറ്റ്ഫ്ലിക്സില് ജോഗി, അത് ഞാനാ ചെയ്തത്. അങ്ങനെ കുറെ ഇനിയുണ്ട് ഏതൊക്കെയോ, എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വരുന്നില്ല.
0: ഹിന്ദി മലയാളത്തിലൊക്കെ ചെയ്തത്, ഹിന്ദിയിലേക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ
1: മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല. മലയാളം ആണ്, അദർ ലാംഗ്വേജസ് ടു
0: മലയാളമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കേൾക്കാനും കാണാനും വേണ്ടി.
1: മറ്റു ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി അവരെ അവരോടത്ത് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം. അത് അധികം ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഇതാണ് കംഫർട്ട്.
0: ഈ മലയാള സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം ഏതാ? അടുത്ത് ഇപ്പോൾ ആദ്യത്തെ പടം ചെയ്തു, രണ്ടാമത്തെ പടം അറിയപ്പെടുന്ന ഒരു പടം ഏതാ ചെയ്തത്?
1: അറിയപ്പെടുന്ന അതിൽ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, കാരണം എനിക്ക് നല്ലൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ നല്ലൊരു ഹിറ്റ് മൂവി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
0: എന്നാലും രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു?
1: തേർഡ് വേൾഡ് ബോയ്സിന് ശേഷം ഫോറൻസിക്കിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു
0: ക്യാരക്ടറാണ്.
1: അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെ വിളിച്ചു പോയി ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ആണോ ആരോ?
0: ഇന്ന് അടുത്ത, പക്ഷെ അടുത്ത ഏതോ ഒരു പടങ്ങളിൽ, 2025 കുറച്ച് പടങ്ങൾ,
1: മാരിവില്ലിൻ ഗോപുരങ്ങൾ ചെയ്തിട്ടുണ്ട്, 1000 കിനാക്കളാൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുന്നത് ബാലകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാ, അതില് ലീഡ് ക്യാരക്ടറാണ്. ഇനിയിപ്പോ അത് നോക്കണം. അത് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ മൂവി ഒന്നല്ല, അപ്പൊ അത് നോക്കണം. അങ്ങനെ
0: ഇതിനിടയിൽ ഒരു ഗാനം കൂടി നമുക്ക് കേൾപ്പിച്ചിട്ട് വരാം. ഏത് ഗാനമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗാനം ഏതാ?
1: എനിക്ക് നനഞ്ഞു നേരിയ പട്ടുറുമാനുള്ള പാട്ട് വായിക്കും.
0: എല്ലാം പഴയ സോങ്ങുകളാണ്,
1: ഭയങ്കര ഇഷ്ടം. 80s 90s ഒക്കെ
0: അത് നമുക്ക് ശ്രോതാക്കൾ കേൾപ്പിക്കാം.

0: നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ ആക്ടിങ് പാഷനായി കൊണ്ട് നടക്കുന്ന പല ആൾക്കാരും അവർക്ക് ഈ ടെക്നിക്കലി ഏബിൾ ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് പഠിക്കണമെന്ന് ഞാൻ പല ആൾക്കാരടുത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ലെൻസിനെ കുറിച്ചൊരു ധാരണ, അതിൻ്റെ ചെറുതായിട്ട് വലുതായിട്ടല്ലോ ലെൻസിനെ കുറിച്ചൊരു ധാരണ എത്രയാണ്, അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വൈഡാക്കം അങ്ങനെയൊക്കെ നോക്ക. ഞാൻ ചോദിച്ചു വരുന്നത് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ഇത് ഏതിലായിരുന്നാലും ശരി, ഏതൊരു ഫീൽഡിലായിരുന്നാലും സിനിമയിൽ എസ്പെഷ്യലി അത് ഉണ്ടാവണം. ഒരാളിരിക്കുമ്പോൾ അപ്ഡേറ്റ് ആവാറുണ്ടോ സ്വയം? ഇപ്പോൾ അങ്ങനെ എങ്കിലേ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റൂ. അത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ട്?
1: എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഞാനത് മാക്സിമം ചിന്തയിലിടാന്ന് പറയണ പോലെ അത്

0: ട്രൈ ചെയ്യാം.
1: പോളിഷ് ചെയ്ത്
0: പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത്
1: നമുക്ക് പറഞ്ഞതുപോലെ
0: അതന്നെ അത് ചെയ്യാറുണ്ട്. അതിന് ഞാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വേൾഡ് മൂവീസ് ഞാൻ നന്നായിട്ട് കാണും. ലാംഗ്വേജസ് ഒന്നും അറിയാതെ തന്നെ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, നമുക്ക് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസസ് ഓരോ ആർട്ടിസ്റ്റിനെയൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെന്നെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുറഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കൂടുതലും പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം ജീവിക്കുകയാണെന്നാണ് തോന്നുക. അഭിനയിക്കല്ല, കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലേ എന്നുള്ളൊരു കമന്റൊക്കെ. അതെ, അങ്ങനെ ഒരു കമന്റും നേരിട്ടാണെങ്കിലും കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലേ എന്നുള്ള സാധനമാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യം അത് കേട്ടപ്പോ ആകെ ഷോക്കായി. ഈശ്വര എന്താണ് പിന്നെ പറയാ, ജീവിക്കുകയാണ് എന്നാ പറയണത്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു അവാർഡ് കിട്ടുന്ന പോലത്തെ ഒരു കാര്യം. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ, എനിക്കിപ്പോഴും ആ മൂവീസിന്റെ ഒന്നും പേര് പോലും അറിയില്ല, എത്രയോ മുമ്പേ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. കുറെ ഫ്രഞ്ച് മൂവീസ്, പിന്നെ എന്താണ് ഏതൊക്കെയോ ലാംഗ്വേജസ് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള മൂവി ആയിരിക്കും, ആൾക്കാർ കണ്ടാൽ ചിലപ്പോൾ എഴുന്നേറ്റ് പോകും. ഞാൻ പക്ഷെ ഇരുന്ന് കാണും അവസാനം വരെ, പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്യും, മിററിൽ നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. മിററിലോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നോക്കി നോക്കാതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ക്യാമറ ഒരു ടെൻഡൻസി നമുക്ക്
1: വരും,
0: അപ്പൊ അതൊന്നും നടക്കാതെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാരക്ടർ കിട്ടുമ്പോൾ അത് ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് എന്ന് ചിന്തിക്കും. അതെന്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നീ എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ അത് നീയാണെങ്കിൽ അല്ലെങ്കിൽ നീയാണെങ്കിൽ എങ്ങനെ അത്
1: ചെയ്യാം,
0: ആ അങ്ങനെ മോള് ചിന്തിക്കണം എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്.
1: ഞാനൊരു ആക്ടറെടുത്ത് ചോദിക്കാനുള്ള, ചില ആക്ടറെടുത്ത് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യും, അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് കോസ്റ്റ്യൂം ഇടുമ്പോൾ അതിനു മുമ്പെയാണ് നിങ്ങൾ ക്യാരക്ടറിലേക്ക് വരിക, അത് കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷമാണ്? കാരണം ഈ ഗ്രീക്ക് നാടകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും വലിയ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോഴും അവിടെ ഒരു നാടകത്തിന് കോറിഡോർ ഉണ്ടാവും, അവരുണ്ടാക്കി വെച്ചിരിക്കും, അതിലേക്ക് പോകുമ്പോൾ ഒരു വലിയ മിറർ വെച്ചിരിക്കും എന്നൊക്കെ പറയും. മിററ് നോക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവർ അവരുടെ ക്യാരക്ടറിനെ അവർ ഇങ്ങനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് അവർ തട്ടയിലേക്ക് പോകുന്നത്, അതായത് നാടകത്തിൻ്റെ പ്ലേസിലേക്ക്, അപ്പോഴത്തേക്ക് അവർ ക്യാരക്ടറായി മാറും. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂം ഇടുമ്പോൾ, ഇപ്പം ചില ആൾക്കാർ ഞാനിപ്പോൾ കാണുമ്പം, പിന്നെ ചില ആർട്ടിസ്റ്റുകളൊക്കെ കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അവരതിനെക്കുറിച്ച് കോസ്റ്റ്യൂം ഇടുമ്പോൾ ആലോചിക്കും, അത് കഴിഞ്ഞ് കണ്ണടയൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോയി അങ്ങ് അഭിനയിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫീലുകൾ കിട്ടാറുണ്ടോ? ഈ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോഴാണോ ക്യാരക്ടർ ഇങ്ങനെ ദേഹത്തിലേക്ക് കയറുന്നത്?
0: കോസ്റ്റ്യൂം ഭയങ്കര വലിയൊരു ഘടകമാണ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. എന്നാലും സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ആ കഥ എന്താണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്ന്
1: ഒന്ന് പഠിച്ചു വെക്കും,
0: ആ മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്യാരക്ടറിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, മാനറിസംസ് എന്തായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് വെക്കും. പിന്നെ കോസ്റ്റ്യൂമും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അതായി മാറുക എന്നുള്ളതാണ്, ആവും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ നമ്മുടെ തലയിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, അവർ പറയുന്ന ഡയലോഗ്സ് വായിക്കുമ്പോൾ നമ്മളത് ഓൾറെഡി, എൻ്റെ കേസിൽ ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്യല്ല. ഞാൻ അധികം സ്ക്രിപ്റ്റ് പഠിക്കാൻ ശ്രമിക്കാറില്ല, അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക.
1: ഈ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഡയലോഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ അഭിനയം മറന്നുപോകും, അഭിനയം എടുക്കുമ്പോഴത്തേക്ക് ഡയലോഗ് മറന്നുപോകും. അത് അത് അതാക്കുമ്പോൾ നമുക്ക് അറിയാതെ അത് രണ്ടും തമ്മിൽ ക്ലാഷ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ബോധമണ്ഡലത്തിൽ. അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആക്ടിങ്ങിന് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറയും, അതെങ്ങനെയാണ് നമുക്കത്? അപ്പോൾ അവർ ആക്ടിങ് ട്രെയിനർമാർ അതിന് വേണ്ടി ട്രെയിൻ ചെയ്യാനുള്ള ചില മെത്തേഡ്സുകളൊക്കെ ഉണ്ട്.
0: സിറ്റുവേഷനിൽ നിൽക്കുക എന്നുള്ളതാണ്, ആ സിറ്റുവേഷനിൽ നമ്മൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ വന്നോളും. ഞാനിപ്പോൾ ഈ അടുത്ത് ക്ലീഷയിൽ ഒരു ക്യാരക്ടർ ചെയ്തത് ഒരു അമ്മ, അമ്മയല്ലാണ്ട് സോറി, മോൻ മരിച്ച ഒരു അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ഞാൻ കട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് എന്നിലേക്ക് വരാൻ പറ്റാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ആ ഒരു ഇത് ചെയ്തപ്പോൾ, ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മോൻ മരിച്ചു എന്നറിയുന്ന ആ ഒരു സമയം, അതിന് ശേഷമുള്ള സമയം, പിന്നെ ഇവർ എന്താ പറയുക, കയ്യിന്ന് പോയി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത്രയും സ്നേഹിച്ച് വളർത്തിയൊരു മോൻ, ഒറ്റ മോൻ, അത് എന്നെ എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് എൻ്റെ ബ്രെയിനിൽ കയറി.
1: എനിക്കത് തിരിച്ച് ക്യാരക്ടർ പറ്റുന്നില്ല,
0: എനിക്ക് തിരിച്ച് എന്നിലേക്ക് വരാൻ പറ്റുന്നുണ്ട്.

0: അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും അല്ലേ?
1: അയ്യോ, അത് അതിപ്പോ ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ പോയപ്പോ ഉണ്ടായ ഒരു സംഭവമാണ്. അത് എനിക്ക് തന്നെ മനസ്സിലാവില്ല എന്താ പറ്റിയ എനിക്ക്. എനിക്ക് നോർമൽ ആവാൻ പറ്റുന്നില്ല.
0: ചിലപ്പോ രണ്ടു ദിവസമൊക്കെ എടുക്കുമെന്ന് ചില ആൾക്കാരൊക്കെ
1: പറയുന്ന കേട്ടിട്ട്. അത് ഞാൻ പലരുടെയും ഇപ്പൊ ലാലേട്ടന്റെയും ദിലീപേട്ടന്റെ ചാന്ദുവേട്ടന്റെ ഇതിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്റർവ്യൂലൊക്കെ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കത് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാ, വല്ലാത്തൊരു
0: അവസ്ഥയായിരുന്നു.
1: എനിക്ക് പിന്നെ സെറ്റിലുള്ള എല്ലാവരെയും അങ്ങോട്ട് കാണാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഞാനൊരു ഭാഗത്ത് പോയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്ത് വന്ന് ഇങ്ങനെ കുറെ എന്താ പറയാ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് സംഭവിച്ചത്.
0: സ്റ്റാൻസ്ലോവ്സ്കിയുടെ കുറെ നമ്മൾ ആക്ടിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ ഫോർമേഷനും അതുപോലെ തന്നെ ക്യാരക്ടർ ലീവ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടൈമുകളുണ്ട് ചില ആൾക്കാർ. ഡിപ്പെൻസ് അപ്പോൺ ആണ് ഓരോ ക്യാരക്ടറും. ഞാനെപ്പോഴും കണ്ടിരിക്കുന്നത് ഈ സ്റ്റാൻസ്ലോവ്സ്കിയുടെ തന്നെ ആ ഗ്രന്ഥങ്ങൾ ഞാൻ റെഫർ ചെയ്ത് വായിക്കുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർക്കും ഇപ്പം ഞാൻ ലാലേട്ടന് നമ്മൾ സെറ്റിലിരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പ് നോക്കുമ്പോൾ നമ്മൾ സംസാരിച്ച ആളല്ല അവിടെ നിന്ന് ചെയ്യുന്നത്. പുള്ളി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നിരുന്നിട്ട് എന്താ മോനെ എന്ന് ചോദിക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്, പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല. ചില ആൾക്കാർ എന്തെന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അത് എടുത്തു കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ കുറേ തത്വങ്ങളാണ് പറഞ്ഞു. ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആക്ടിങ് ഓരോ ആൾക്കാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ തരത്തിലാണ് ആക്ടിങ് രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പിന്നെ അടുത്ത ക്യാരക്ടർ വരുമ്പോൾ നമ്മളത് കുറച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ? അങ്ങനെ അത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടറിനെ കുറിച്ച്?
1: ആ എനിക്കിപ്പം ഇതിൽ നോട്ട് ക്ലിഷേയില് അതാണ് മെയിനായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. സിനിമ ചെയ്യുന്ന പോലെയല്ല. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് സമയമുണ്ട്. ഒരു സീനിനെ പറ്റി നമുക്ക് നന്നായിട്ട് പഠിക്കണമെന്നും ഗ്രഹിക്കാനും ഒക്കെ ഉള്ള ഒരു ടൈം കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത്
0: ടൈം കൺസ്ട്രക്ഷൻ ഉണ്ട്. കാരണം അവിടെ സെറ്റിൽ കാശ് കൂടുതലാവും, എക്സ്പെൻസ് ഒക്കെ. അപ്പൊ അവർ പെട്ടെന്നാണ്
1: ഷൂട്ട് നടക്കുന്നത് അവിടെ. അപ്പം ഒരു ദിവസം തന്നെ പല ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ദിവസത്തിൽ ചിലപ്പോ ഒരു ഷോട്ട് ഇന്ന ക്യാരക്ടർ ആയിരിക്കും, നെക്സ്റ്റ് ഷോട്ട് എന്റെ അടുത്ത് പറയുന്നത് വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വേറെ ക്യാരക്ടറിനെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പൊ തന്നെ നമ്മള് ബ്രെയിൻ മറ്റേ സോഫ്റ്റ്വെയർ മാറ്റിയിരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നാലും അതിൻ്റെതായ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഈ ലീനിയർ ആയിട്ട് വരുന്നത് ഷൂട്ട് ചെയ്യുന്നതൊക്കെയാണോ ഇഷ്ടം കൂടുതൽ? മീൻസ് ഒരു കഥയെ അതുപോലെ തന്നെ ചെയ്തു പോകുന്നത്, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള എന്താണ് പോസിറ്റീവ് വശങ്ങളും ഉണ്ടാവും. ഏതായിരിക്കും ഒരു ആക്ടറിന് കംഫർട്ട് ആയിട്ടുള്ള സ്പേസ്?
3: എനിക്ക് അങ്ങനെയൊന്നും അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി.
2: ഡയറക്ടേഴ്സ് ആക്ടറാണ്?
3: അതെ, ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. എനിക്ക് ആ

0: ക്ലീനാണ്, അതെന്റെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ നന്നാക്കണം എന്നാണ് ഞാൻ
1: മെച്ചപ്പെടുത്താൻ
0: ചിന്തിക്കാറ്.
1: പറ്റുന്നു.
0: ആ അങ്ങനെ
1: ഈ
0: ചിന്തിക്കും.
1: ജഗതിച്ചേട്ടൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ ചെറിയ സെറ്റിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോൾ ആ ക്യാമറമാൻ ചിരിക്കുകയാണ്. അയാൾക്ക് ക്യാമറ ചെയ്യാൻ പറ്റുന്നില്ല, അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റിൻ്റെ സാധനം അദ്ദേഹം പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ഒരു പേപ്പർ സ്ക്രിപ്റ്റൊക്കെ അദ്ദേഹം അങ്ങനെ പറയും, കൂടെ കുറച്ച് ജസ്റ്റ് ആൾ മീൻസ് കയ്യിൽ നിന്നിട്ട് പറയുന്നൊക്കെ പറയുന്നില്ലേ,

0: പേപ്പർ സ്ക്രിപ്റ്റൊക്കെ അദ്ദേഹം അങ്ങനെ പറയും, കൂടെ കുറച്ച് ജെസ്റ്റാൾഡ് മീൻസ് കയ്യിൽ നിന്നിട്ട് പറയുന്നൊക്കെ പറയുന്നില്ലേ, ആ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: ഒരുപാട് അതിന്റെ ആളാണ്.
0: പക്ഷെ ചില ഡയറക്ടർമാർ പറയും വേണ്ട അത്ര മതി,
1: അത്
0: കട്ട് ചെയ്തൊരു
1: നമുക്കറിയാം. ആദ്യം സെറ്റിൽ ചെല്ലുമ്പോൾ ആ ഡയറക്ടറിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഡയറക്ടർക്ക് എന്താ വേണ്ടത്? ഒരു ചില ഡയറക്ടേഴ്സിന് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള കുത്തും കോമയും വരെ കറക്റ്റ്
0: ആയിട്ട്
1: ഒരെണ്ണം എക്സ്ട്രാ പറയാനോ കുറയ്ക്കാനോ പാടില്ല. അപ്പൊ അതിനനുസരിച്ചാണ് ചെയ്യാറ്. അതല്ല നിങ്ങൾ ഇംപ്രവൈസ് ചെയ്തോ എന്നുള്ള ആൾക്കാരാണ് ഡയറക്ടേഴ്സാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, എന്നാലും കൂടി പോകാൻ പാടില്ല, സിറ്റുവേഷന് മാച്ച് ആയി തന്നെ നിൽക്കണം നമ്മുടെ ഇംപ്രവൈസേഷൻ. അതല്ലാതെ പുറത്തു പോകാനും പാടില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ആക്ടേഴ്സിന്, അത്രേ ഉള്ളൂ. അതല്ലാതെ മക്കളെ ചിലപ്പോ മോളെ ചീത്ത പറയുന്ന അടിക്കുന്ന സീനൊക്കെ ആണെങ്കിൽ രണ്ട് തല്ലൊക്കെ കൊടുത്ത്, ചിലപ്പോ അതൊന്നും നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല, ബട്ട് വീട്ടിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള
0: ഇംപ്രൊവൈസേഷൻ. ഡയലോഗ് ഒന്നും കൂടുതലൊന്നും ഇടില്ല എന്തായാലും?
1: ഡയലോഗ് ഉണ്ട്, ഡയലോഗ് പിന്നെ ഉറപ്പായിട്ട്. കാരണം ചിലപ്പോ അവര് പറയും നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഒന്ന് അതൊരു 4 മിനിറ്റ് ആക്കണം,
0: സീൻ
1: ചിലപ്പോ 2-3 മിനിറ്റിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും.
0: വായനയുണ്ടോ?
1: വായനയുണ്ട്, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കുറച്ച് കുറവാന്നേ ഉള്ളു.
0: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറുശി ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉറുശി ചേച്ചി നന്നായി വായിക്കും. നമ്മൾ ഒരു പടം പിന്നെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഉത്സവം ആ ഇത്, അപ്പോൾ എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ഡയലോഗ് ഒരു സെൻറ്റൻസ് കൊടുത്ത്, 2 സെൻറ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പാരഗ്രാഫ് ആക്കാൻ വേണ്ടി ചേച്ചിക്ക്
1: പറ്റും.
0: അപ്പോൾ അതിന് ചേച്ചി എന്നോട് അന്ന് പറഞ്ഞത്, ഞാൻ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ നന്നായി വായിക്കൂടോ, നന്നായി വായിക്കും ഈ ഒരു കാര്യം ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് സാധാരണ ഒരു പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഞാൻ ഒരു ആക്ടറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ വായന ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ചില ആൾക്കാർ പറയും വായനയൊന്നുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് വായിക്കണം. പല ആൾക്കാരും നമ്മളിപ്പോൾ ഒരു സീൻ എടുക്കാൻ പോകുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ, നമ്മൾ ഒരു ഡയറക്ടർ ആസ് എ ഡയറക്ടർ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ അതിൽ പരായി കഴിഞ്ഞാൽ നമ്മളെ കണ്ണിങ്ങനെ തിളങ്ങും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ
1: ഉറപ്പായിട്ടും വായന നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒന്നാമത് വായിക്കുമ്പോൾ നമ്മളാ ഇപ്പോൾ ഉമ്മാച്ചുമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ, ഞാൻ എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന ഒരു വേൾഡ് ഉണ്ട്. അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ മാനറിസംസ് ഉണ്ട്, അവരുടെ എന്താ പറയുക, ആ ഒരു നിൽപ്പ് നോട്ടം ഒക്കെ നമ്മൾ ചിന്തിച്ച് എടുക്കും. അപ്പം എനിക്ക് തോന്നും നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് എങ്ങനെയായിരിക്കാം നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചെറുപ്പത്തിലെ മുതൽ അതിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടേതായ ശൈലി വളർത്തിയെടുക്കാം. നമുക്കപ്പോൾ കോപ്പി അല്ലെങ്കിൽ ആരെയും അനുകരി എവിടെയും ഇൻഫ്ലുവൻസ് ടൈപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും.
0: ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻ സിനിമകളും അതുപോലെ തന്നെ ഫ്രഞ്ച് സിനിമകളും, അബ്ബാസ് കിയാരോസ്താമിയുടെ അതുപോലെ തന്നെ കിം കുടുക്ക് പോലുള്ള ഫെലിനിയുടെ സിനിമകളും, ഇത് അങ്ങനെയുള്ള സിനിമകളിലെ ഒരു ബേസ് സിനിമകളാണ് ഇതെല്ലാം. IFF പോലുള്ള മേളകളിലൊക്കെ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടോ?
1: IFFK ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് വർഷങ്ങളായി ട്രൈ ചെയ്യുന്നു. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. ഇപ്രാവശ്യം ഒരു ഇൻവിറ്റേഷൻ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് കറക്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പാലക്കാടായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റില്ല.
0: ഇപ്പൊ എല്ലായിടത്തും കിട്ടും, പണ്ട് ഇതൊന്നും കിട്ടില്ല, പണ്ട് ഈ സിനിമകളൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പം കിം കുടുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം കുറേ സിനിമകൾ, ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് ഉള്ള കുറേ സിനിമകൾ, ദ നെറ്റ് പോലുള്ള സിനിമകൾ, കുറേ സിനിമകൾ ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ സിനിമ, സമ്മർ വിന്റർ, അത് ഞാൻ ഫാനായ ഒരു സിനിമയാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമ, അപ്പോൾ ഇതുപോലുള്ള സിനിമകളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആവും. അങ്ങനെ ഇൻഫ്ലുവൻസ് ആയി ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അത് പറയാൻ മടിയില്ല. പക്ഷേ ഇതുപോലുള്ള സിനിമകൾ നമുക്ക് ആ ഫ്രെയിമിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ എക്സാമ്പിൾ സമ്മർ വിന്റർ, അതിൻ്റെ തന്നെ ഫ്രെയിമിംഗ്, അത് ആ ആ ഫ്രെയിമിംഗ് നമ്മൾ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല. അതൊരു ഭയങ്കര യുണീക് പീസാണ്.
0: അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ എന്താണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ? എന്താണ് ആഗ്രഹങ്ങൾ?
1: ഉറപ്പായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഫെസ്റ്റിവൽ മൂവീസൊക്കെ ഇല്ലേ, നമുക്ക് അതിലെന്തോ ചെയ്യാനുണ്ടാവും, നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: ഇടയ്ക്ക് ഞാൻ മസ്തിഷ്ക മരണം കണ്ടു.

0: അത് അത് വേറൊരു എൻറ്റിറ്റിയാണ് അത് സിനിമ. ആ അത് അങ്ങനെയുള്ള കുറേ എക്സ്പെരിമെന്റൽ സിനിമകളുണ്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കണം തീർച്ചയായിട്ടും.
1: ഉറപ്പായിട്ടും ക്യാരക്ടർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ ഈശ്വര അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ തോന്നി. ഭയങ്കര വിഷം, എന്നുവെച്ചാൽ വിഷമല്ല, ലൈക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ആക്ടറെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എനിക്ക്. എനിക്കത് ഒരു സീനാണെങ്കിലും ഞാനിപ്പോൾ ആരുടെങ്കിലും ചാൻസ് ചോദിക്കുമ്പോഴും ഞാൻ പറയാം, ഒരു സീനാണെങ്കിലും പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായാൽ ഐ എം സോ ഹാപ്പി. എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം, വെറുതെ നിൽക്കുക എന്നല്ലാതെ. എനിക്കത് മതി, ഒരു സീനാണെങ്കിൽ നന്നായി എന്തെങ്കിലും ചെയ്തു നമുക്ക് തോന്നണം.

0: ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്, ഈ ഒരിടത്ത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു മ്യൂസിക്കൽ സിനിമ എനിക്ക് കിട്ടിയാൽ ഭയങ്കര രസമായി ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാ, ഒരു ആക്ടർ പറഞ്ഞതാണ് മ്യൂസിക്കൽ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സോ ഹാപ്പി എന്നുള്ളത്. ഞാൻ ചോദിക്കാൻ കാരണം, ഇനി എന്തെങ്കിലും ഇന്ന ക്യാരക്ടർ കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, ഓ ഈ വേഷം എനിക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞാൽ നന്നായി ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ. പക്ഷേ ഇന്ന വേഷം ഒരു സിനിമയിൽ എനിക്ക് ഇതൊക്കെ പറ്റുമായിരുന്നു, ഇന്ന വേഷം, അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു വേഷം ഉണ്ടോ ചെയ്യാൻ പറ്റുന്നത്?
1: എനിക്ക് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ സിനിമയില് രഞ്ജിനി അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: അത് ഡാൻസറാണ്.
0: ആ
1: അപ്പം പഴയ മൂവിയാണ് അത്. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ.
0: പണ്ടെടുത്ത് ഇഷ്ടം പറഞ്ഞിരുന്നു റൗഡി ആയിട്ട് കിട്ടിയിരുന്നു.
1: അത് ഞാനതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഡാൻസ് ബേസ്ഡ് ആയതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതാണ്. ഒന്നാമത് ഞാൻ നല്ല ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് ഇതുവരെ സിനിമ കറക്റ്റായിട്ട് ഞാൻ സിനിമയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഒബ്വിയസ്ലി കുറേ ചെയ്യാനുണ്ട്. എന്നാലും എനിക്ക് ഒരുപാട് ഒരു ത്രില്ല് തോന്നിപ്പിക്കുന്ന ഒരു സാധനം ഇപ്പൊ ഈ ഫുലന്ദേവി ഒക്കെ പോലത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന്, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്.
0: നമ്മളെ ജീവിതത്തിൽ ഈ വാണി വിശ്വനാഥൊക്കെ ചെയ്തില്ലേ, തോക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈയൊക്കെ നീട്ടി.
1: ഞാൻ സൈസ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഒരു ഇഷ്ടം, ഭയങ്കര എന്താ പറയാ കാച്ചി ആയിട്ട് ഇങ്ങനെ.
0: ഈ ഫുലന്ദേവി ഒന്നും അത്ര ഇല്ലല്ലോ, ചെറുതല്ലേ, പക്ഷെ അവര് കാണിച്ചിട്ടുള്ള ഭയങ്കര സംഭവല്ലേ, കാടിനെ മൊത്തത്തില് ഇതാക്കി.
1: പുള്ളിക്കാരി ഭയങ്കര സെക്ഷൽ അബ്യൂസ് ഒക്കെ കിട്ടിയ ഒരു ചെറുപ്പത്തിലെ
0: കുട്ടിയായുമ്പോ
1: കല്യാണം കഴിപ്പിച്ച്, ഒരു വയസ്സായ ആളെ കല്യാണം കഴിച്ച്, അങ്ങനെ
0: ഒരു ട്രോമയിലേക്ക് പോയിട്ടാണ്.
1: അവരുടെ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അവരത് അതല്ല അതിന്റെ അപ്പുറത്താവണം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ചെയ്യണം ഭയങ്കര ആഗ്രഹം. പാരലലി ഇതുപോലെയുള്ളതും കുറച്ച് ഡാൻസ് ബേസ് കാര്യങ്ങള്, അതും ഈ പറഞ്ഞ പോലെ റോ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത്. എന്താ പറയാ, ഒരു ഡാൻസറായിട്ട് വരുന്നൊക്കെ. അപ്പൊ അങ്ങനത്തെയൊക്കെ എല്ലാ തരത്തിലുള്ളതും നല്ല ആഗ്രഹം.
0: എന്തും കിട്ടിയാ ചെയ്യും,
1: എന്തും കിട്ടിയാ ചെയ്യും, അതാണ് അവസ്ഥ. ബിജു മേനോൻ പറഞ്ഞ പോലെ അതാണ് അവസ്ഥ.
0: നമ്മള് ശ്രോതാക്കൾക്ക് ഒരു ഗാനം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്, പഴയ ഗാനമാണ് പുതിയ ഗാനമാണ് ഇഷ്ടമുള്ള ഗാനം, അതെ നമുക്ക് ഇഷ്ടമുള്ള ഗാനം ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
1: അതെ, മിഴിയിൽ നിന്നും.
0: മിഴിയിൽ നിന്നും അതൊരു പഴയ ഒരു മെലഡിയസ്
1: പോലെ, കുറച്ച് സങ്കടം പ്ലസ് റൊമാൻറ്റിക് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാട്ട്.

0: ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ഇപ്പോൾ പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിച്ചു, അദ്ദേഹത്തിന് ഒരു സിനിമ എടുക്കാൻ കഴിയും, അതുപോലെ ക്ഷമയ്ക്ക് എന്നാ ഒരു സിനിമ എടുക്കാൻ കഴിയുക?
1: ആദ്യം എനിക്കൊന്ന് അഭിനയിച്ച് ഒന്നൊരു കരയ്ക്കെത്തണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്, മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ
0: ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യണം.
1: ഷോർട്ട് ഫിലിം, ആ അതെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ വീഡിയോസും ക്ലിപ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് വലിയ കാര്യത്തിലൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ, ടെക്നിക്കൽ സൈഡൊന്നും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്തായാലും ഒരു റോ മോഡ് ഫിലിമായിരിക്കും, വളരെ സത്യസന്ധമായ, ഭയങ്കര റിയലിസ്റ്റിക്കായ, ഒട്ടും എന്താ പറയാ, ചമയങ്ങളൊന്നുമില്ലാത്ത, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ, വളരെ നാച്ചുറലായി കണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള ടൈപ്പ്, അങ്ങനത്തെ ഒരു മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
0: ഏത് യോണേഴ്സാണ് ഇഷ്ടം സിനിമയിൽ? ഏതാണ്? ഐ തിങ്ക് ഇപ്പം ഭയങ്കര അടിപ്പടം, ലവ് സോ ലവ്, അങ്ങനത്തെ ഏത് യോണറാണ് ഇഷ്ടം?
1: എപ്പോഴും എനിക്ക് ലവ് ആണ് ഇഷ്ടം.
0: ലവ് ആണ് ഇഷ്ടം. ലവ് ലവ് ഫിലിം തന്നെയാണ് ഇഷ്ടം.
1: അതെ, ഒരു അതിൻ്റെ ലവിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്.
0: റൊമാൻറ്റിക്,
1: അതെ. ഇപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധം,
0: ജീവിതത്തെക്കുറിച്ച്,
1: അതെ ജീവിതത്തെക്കുറിച്ച്, അതെ. ഒരു കാമുകി കാമുകൻ, ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനും,
0: അത് തീരാൻ പറ്റാത്ത
1: തീരില്ല. അതെ, നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനും അവർക്ക്, അവരോട് നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോ നമ്മൾ എത്രയോ, നമ്മൾ വീക്ഷിക്കുന്ന ഓരോ ഫാമിലിയിലും അവരവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ,
0: നമ്മുടെ വീക്ഷണകോണിലൂടെ അല്ല കാര്യങ്ങൾ പോകുന്നത്,
1: അല്ല. അതെ, പലരും പക്ഷെ ചെറിയ ചെറുതായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അപ്പം അത് സക്സസ് ആവാറുണ്ട്. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം, ഒരുപക്ഷെ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടിയതുകൊണ്ടായിരിക്കാം.
0: സിനിമയിൽ തന്നെ നമ്മൾ തുടർന്ന് വർക്ക് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം എടുക്കുന്നുണ്ട്?
1: നന്നായിട്ട് എടുക്കുന്നുണ്ട്. അതിപ്പോഴും ഈ പറഞ്ഞ പോലെ യോഗം പ്ലസ് ഭാഗ്യം,
0: അതിലൊക്കെ തന്നെ അധിഷ്ഠിതമാണ് സത്യം
1: പറഞ്ഞാൽ. ഇപ്പോഴും അത്
0: അങ്ങനെയൊക്കെ ഇതിനിടയിൽ ഉണ്ട് എങ്കിലും നമുക്ക്
1: ആയിരിക്കണം.
0: അല്ല, എല്ലാം വന്നു ചേരുമെന്നേ, വന്നു ചേരാതിരിക്കില്ലല്ലോ. വന്നു ചേരും, നമ്മൾ ശ്രമിച്ചാൽ വന്നു ചേരാതിരിക്കില്ല, അത് വരും
1: വിശ്വാസത്തിൽ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: സിനിമ ഭഗവതി കടാക്ഷിക്കട്ടെ.
0: ഈ നമ്മുടെ റെയിൻബോ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? ആസ് ആൻ ആക്ട്

0: ആക്ട്രസ്, ഒരു ആക്ട്രസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ട്രസ്, ഇത്രയും വർഷമായി നിൽക്കുന്ന ഒരു ആക്ട്രസ് എന്ന നിലയിൽ എന്താ പറയാനുള്ളത്?
1: ഇപ്പോൾ ആളുകൾ ആസ്വദിക്കുന്ന ഒരു കുറേ എന്നെയുണ്ട്, ക്ഷമ. എൻ്റെ പേര് പലർക്കും അറിയില്ല കേട്ടോ, അടുത്ത് വരുന്നവർക്ക് പേര് പലർക്കും അറിയില്ല.
0: അപ്പം ക്ഷമാകൃഷ്ണ.
1: അതെ, ക്ഷമാകൃഷ്ണ. അപ്പം എൻ്റെ അടുത്ത് ആദ്യം പേരെന്തായിരുന്നു, ഭയങ്കര ഇഷ്ടം കേട്ടോ, പക്ഷെ പേരറിയില്ല എന്നാ പറയുക. അപ്പം ഈ പേര് ശരിക്കും എന്ന് എല്ലാവരും അറിയുന്നത് പോലെയുള്ള പ്രോജക്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റണം. എന്താ പറയുന്ന, ഇനിയും എനിക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം സഹായിച്ച് കിട്ടണം. അത് അവർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റണം. അവരുടെ സ്നേഹം എനിക്ക് ഒരുപാട് വില പിടിച്ചതാണ്. എന്നെ സംബന്ധിച്ച് ദേ ആർ കിങ്, എന്നെ സംബന്ധിച്ച് അവരാണ് രാജാക്കന്മാരും രാജ്ഞിമാരും. അപ്പോൾ അവരുടെ സ്നേഹം എനിക്ക് വേണം.
0: നല്ല നല്ല പ്രോജക്റ്റുകൾ കിട്ടട്ടെ, എല്ലാം നന്നായി ഭവിക്കട്ടെ, എല്ലാ നന്മകളും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞതാ, 1 മിനിറ്റ് കൃത്യമായിരിക്കുക കേട്ടോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ഇഷ്ടഗാനങ്ങൾക്കായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടതാണ്. കമൻ്റായിട്ട് നമ്മുടെ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് യു ആർ ചോയ്സിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റിന് താഴെയായിട്ട് വന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇഷ്ടഗാനങ്ങൾ, ഏത് ഗാനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതായിട്ടോ ആവശ്യപ്പെടേണ്ടതാണ്. എല്ലാവരും തന്നെ നിങ്ങളുടെ ആ സ്ഥലവും എന്താ

പേരും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് വെക്കുക. അതുപോലെ തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ ഏത് സിനിമയിലെ പാട്ടാണ് എന്നൊക്കെ വ്യക്തമായിട്ടൊക്കെ എഴുതി ഇങ്ങനെ ചോദിച്ചോളൂ. ആദ്യത്തെ ഗാനത്തിലേക്ക് അങ്ങനെ പോവാട്ടോ. ആർ ജെ വിജിയാണ് കൂടെയുള്ളത്. 2 മണിവരെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പം കാതോർക്കുക FM Rainbow 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി FM Rainbow 107.5.

എം കെ അർജുനൻ, ശ്രീകുമാരൻ തമ്പി ടീം ഒരുക്കിയ യേശുദാസ് കെ യേശുദാസ് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടല്ലേ കാത്തിരുന്ന നിമിഷം എന്ന ഈ ഒരു മൂവിയിലെ ഗാനവും കേട്ടുകൊണ്ടാണ് നമ്മൾ യുവർ ചോയ്സിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം.

ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഗാനമല്ലേ. ഒരു ഗാനരംഗത്ത് വിധുബാല അതുപോലെ കമൽ ഹാസൻ ഒക്കെ ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഗാനരംഗമാണ്. വിധുബാല മാം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ കമൽഹാസനായിട്ടൊക്കെ അഭിനയിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയങ്കര ഉയർച്ചയിലൊക്കെ പോയല്ലോ. പിന്നീടുള്ള കാലത്തൊക്കെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ മൂവീസിലൊക്കെ അഭിനയിച്ച് അംഗീകാരങ്ങളൊക്കെ നേടി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കൂടെ അഭിനയിച്ചവരെല്ലാവരെയും പിന്നീട് ഓർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ വിധുബാല മാം വിചാരിച്ചു ചിലപ്പോൾ എന്താണ് കമൽഹാസൻ സാർ ഇങ്ങനെ മറന്നുപോയിട്ടുണ്ടാവും, മാമിനെ മറന്നുപോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോഴാണ് ഓർമ്മയുണ്ടോ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ പാട്ടിനെ പറ്റിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു ഗാനരംഗത്തിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ച കാര്യമൊക്കെ പറഞ്ഞു. ശരിക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഗാനരംഗത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണല്ലേ മറക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. 12 മണി കഴിഞ്ഞ് 12 മിനിറ്റ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നത് മെസ്സേജ് അയച്ചിട്ടുള്ള വിനീത ഷിബുവാണ്. 2-3 പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാറ്റു താരാട്ടും മൂവി അനുഭവം, അനുഭവം അല്ലാട്ടോ അഹിംസയാണ്, തെറ്റിപ്പോയതായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ഋതുമതിയായി തെളിമാനം, അത് മഴനിലാവിലെ പാട്ട്, അല്ലെങ്കിൽ നിറങ്ങളെ പാടു അഹം അല്ലേ, ഇതിലേതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം നല്ല പാട്ടുകൾ തന്നെയാണെങ്കിൽ പോലും നമുക്ക് രവീന്ദ്രൻ മാഷ് പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല സ്റ്റൈൽ ആൻഡ് മ്യൂസിക്കാണ്. ആ ഒരു മ്യൂസിക്കിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുക യുവർ ചോയ്സ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് സോങ്സും അതുപോലെ തന്നെ അടിപൊളി പാട്ടുകളും ചേർന്നിട്ടുള്ളൊരു യാത്ര തന്നെയാണെന്ന് പറയും. ഇന്നത്തെ യുവർ ചോയ്സിൽ ആകാശവാണി കൊച്ചി എഫ് റെയിൻബോ 107.5 ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ നിങ്ങൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന പാട്ടുകളെല്ലാം തന്നെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേട്ട പാട്ട് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന മൂവിയിലെ ഈ ഒരു ഗാനം എം ഡി രാജേന്ദ്രൻ, ജി ദേവരാജൻ, കൂട്ടുകെട്ടിലെ യേശുദാസ് ദാസേട്ടൻ്റെ ആ ഒരു മനോഹര ശബ്ദത്തിൽ അങ്ങനെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്റ്റേജിൽ നിന്ന് പാടുന്ന രവി മേനൻ എന്ന ആക്ടറിൻ്റെ ആ ഒരു രൂപം മനസ്സിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ അല്ലെ ശോഭ എന്ന പ്രിയ നടിയെയും 17 വയസ്സിൽ അംഗീകാരങ്ങളുടെ കൊടുമുടിയിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഒരു പ്രിയ നായികയൊക്കെ മനസ്സിലേക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല എപ്പോൾ ഈ പാട്ട് കേട്ടാലും. അപ്പോൾ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടത് ഷൈജനായിരുന്നു. ഷൈജൻ പെരുമ്പാവൂരിൽ നിന്നുമാണ് ഈ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് മറ്റൊരു മെസ്സേജിലേക്ക് പോകുന്നത്, എനിക്ക് കേൾക്കേണ്ട ഗാനം കസ്തൂരി മണക്കണ മണവാട്ടി, ഇവൾ കത്തുന്ന സുബർഹത്തിൻ വിളക്കല്ലേ, ഫിലിം അതിരാത്രം, അല്ലെങ്കിൽ കസ്തൂരിമാനിൻ്റെ തോഴി കനകക്കിനാവിൻ്റെ റാണി, കഥ പറയും നിൻ കണ്ണിൽ വിടരും കവിത വായിച്ചു നോക്കി. രണ്ട് പാട്ടും അത്രയ്ക്ക് അങ്ങോട്ട് കേട്ടിട്ടില്ല കേട്ടോ, രണ്ടും റയർ സോങ്സ് ആണെന്ന് തന്നെ പറയാം. എന്തായാലും രണ്ടാമത്തെ ആ പാട്ട് പിരിയില്ല നാം എന്നുള്ള ചിത്രത്തിലെ പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗാനത്തിലേക്ക് ആട്ട് പോകുന്ന മനോജ് തെണ്ടിലാപുരമാണ് ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പാട്ട് പിരിയില്ല നാം എന്ന ആ ഒരു ചിത്രത്തിൽ നിന്നും കെ വി മഹാദേവൻ, പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. പണ്ടപ്പോഴോ ഒക്കെ ഒന്ന് കേട്ടിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോൾ എന്തായാലും ഓർമ്മയിൽ വരുന്നില്ല ആ ഒരു പാട്ട്. അപ്പം കഥോർക്കുക, 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്.

സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും പ്രിയ ഗാനങ്ങളിലൂടെ യുവർ ചോയ്സിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കമൻറ്റ് ചെയ്ത് ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം തന്നെ കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗാനം 3ാം പക്കം എന്ന മൂവിയിലെ നല്ലൊരു പാട്ടല്ലേ. ഇളയരാജ, ശ്രീകുമാരൻ തമ്പി, കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരുടെ ആ ഒരു നല്ലൊരു പാട്ടായിരുന്നു അത് ചോദിച്ചത്. മായ സന്തോഷ്, ഹൈ യുവർ ചോയ്സ്. എൻ്റെ പേര് ഉണ്ണിമായ അല്ലേ, ഉണ്ണിമായ എന്നുള്ള പേരാണ്. അപ്പോൾ മായ സന്തോഷിൻ്റെ ഐഡിയിലായിരിക്കും ചോദിച്ചത് അല്ലേ. ഓക്കെ, എൻ്റെ പേര് ഉണ്ണിമായ, എനിക്ക് 3ാം പക്കം മൂവിയിലെ താമരക്കിളി എന്നുള്ള പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പാട്ട് വെച്ചിട്ടുണ്ട്. അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നത് ഫാത്തിമ കരീം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഇന്ന് മക്കളുടെ വെഡിങ് ആനിവേഴ്സറി, ഒരു പാട്ട് വേണം, ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എന്ന ഒരു ഗാനമാണ്. ഗസൽ മൂവിയിലെ ഗാനമാണ്. ഗസൽ യൂസഫ് അലി കീച്ചേരി, ബോംബെ രവി കൂട്ടുകെട്ടിലെ ഗാനങ്ങളൊക്കെയുള്ള ഒരു ഒരു ഫിലിമാണല്ലേ. നല്ല പാട്ടുകളൊക്കെയുള്ളൊരു മൂവിയാണത്. അതിൽ കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരുടെ ശബ്ദത്തിൽ ആ ഒരു ഗാനത്തിലേക്ക് ദാ പോവാണ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾവോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യമൊറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാരവഴിയിൽ തിരിച്ചെത്താൻ

0: യുഡിഎഫും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് എൻഡിഎയും. തമിഴ്നാട്ടിൽ ഡിഎംകെയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് എഐഎഡിഎംകെയും അട്ടിമറി വിജയത്തിനായി ടിവികെയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ നാലാമൂഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ സിപിഎമ്മും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച ബിജെപി ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
1: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീ പോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമോസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആന്റ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടു

0: ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
1: उसके लिए जो अवेयरनेस चाहिए, जो आउटरीच चाहिए, उसके बारे में आज के मैराथन था, तो उसी के वजह से आज रन फॉर द सन किया गया.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് നാല് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21-ന് വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: ആകാശവാണി FM Rainbow 107.5 Musically yours.

ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുക കേട്ടോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾ കമന്റ് ചെയ്ത് ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ തന്നെ കേട്ടോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2 മണി വരെയൊക്കെ ഉള്ളൂ ഈ ഒരു പാട്ടുകളുടെ നേരം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കേണ്ടുന്ന നേരം എന്ന് പറയുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടാണ് എം എസ് വിശ്വനാഥൻ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ എസ് ജാനകിയുടെ ശബ്ദത്തിൽ മനോഹരമായിട്ടൊരു പാട്ടും കേട്ടുകൊണ്ടാണ് നമ്മൾ തിരികെ എത്തിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളത്ത് നിന്നാണ്. 2-3 പാട്ടുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ഈ ഒരു സെലക്ഷൻ കണ്ടപ്പോഴത്തേക്കും മനസ്സ് അവിടെ അങ്ങനെ തങ്ങി നിന്നുപോയി. പിന്നെ താഴേക്ക് നോക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു റയർ സോങ് ആണ് ഈ ഒരു ഐ ആർ ദി ഗ്രേറ്റ് മൂവിയിലെ ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. കുറേ കമൻറ്റ് നമുക്ക് ഇതാ വായിക്കാനായിട്ട് ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിൽ ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ടുകൾ. കലാദേവി ഒരു പാട്ട്, 2 പാട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഡ്രീംസ് മൂവിയിലെ വാർത്തിങ്കൾ തെല്ലല്ലേ, അല്ലെങ്കിൽ തൂമഞ്ഞോ പരാഗം തക്ഷശില മൂവിയിലെ അത് വച്ചു തരുമെന്ന് വൈറ്റ്ലിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബിജു വൈറ്റ്ലിയിൽ നിന്നും അനാർക്കലി മൂവിയിലെ ആ ഒരു തീ എന്നുള്ള പാട്ട് കേട്ട് കഴിഞ്ഞു. പിന്നെ സോണിക മോഹൻ ഹാപ്പി സൺഡേക്ക് ആശംസിച്ചുകൊണ്ട് സൂത്രധാരൻ മൂവിയിലെ രാവിലെ ആരോ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയാണ് ആ ഒരു പാട്ട്, അത് ചോദിച്ചിട്ടുണ്ട്. അതിൽ മുഹു എന്ന് പറയുന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.

സുറുമി സുറുമി എന്നാണോ പേര് അല്ലേ? ഐ ഡിയുടെ പേരാണ് നമ്മൾ പെട്ടെന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ സുറുമി എന്ന് പ്രത്യേകമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട്. ജോസഫ് മൂവിയിലെ കരിനീല കണ്ണുള്ള പെണ്ണെന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൻസി ബിജു മനു അങ്കിൾ മൂവിയിലെ ഒരു കിളി ഇരുകിളി എന്നുള്ള പാട്ട് അല്ലെങ്കിൽ ജോഡി തമിഴ് സിനിമയിലെ കാതൽ കടിതം എന്നുള്ള പാട്ട് വൈക്കത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നന്ദു കെ എസ് നിവേദ്യം സിനിമയിലെ ചിറ്റാറിൻകാവിൽ ഉപ്പൻ ചോദിച്ചു എന്നുള്ള പാട്ട് കേൾപ്പിക്കുമോ? എൻ്റെ ഫ്രണ്ട്സ് ഹിരൺ, ശ്രുതി, നിർമ്മൽ ഇവർക്കും പിന്നെ വിശേഷിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേഷ്, പ്രതീക്ഷ രമേഷ് വെള്ളൂരിൽ നിന്നും പുത്തൻചെരി കർണ മൂവിയിലെ മലരേ മൗനമ എന്നുള്ള പാട്ട് എസ് ജാനകി എസ് പി ബി. അത് ഇന്നത്തെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും ഇന്നത്തെ യുവർ ചോയ്സ് അവതാരകയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മായ സന്തോഷ് എന്ന ഐ ഡിയിൽ നിന്നും ഉണ്ണിമായ ചോദിച്ച പാട്ട് കേട്ടുകഴിഞ്ഞു. ശോഭന പി മേനൻ കൊടുങ്ങല്ലൂരിൽ നിന്നും അരവിന്ദന്റെ അതിഥികൾ എന്ന മൂവിയിലെ ശ്രീലക്ഷ്മി കൃപാകരി ആ പാട്ട് വച്ചു കഴിഞ്ഞു നമ്മൾ. അതുപോലെ പ്രശാന്ത ഹരികുമാർ കളമശ്ശേരിയിൽ നിന്നും പാടുവാനായി വന്നു എഴുതാപ്പുറങ്ങളിലെ പാട്ട് നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട്, അതുപോലെ ഷാജു മടത്തുംപടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൈക്കുറുമ്പിയമ്മയ്ക്കും ഗ്രാമഫോൺ അതിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഗി ജോർജ്, ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകളോടെ വർണ്ണപ്പകിട്ട് മൂവിയിലെ ആകാശങ്ങളിൽ വാഴും എന്നുള്ള പാട്ട് കേൾപ്പിക്കുമോ? രണ്ട് മൂന്ന് വീടുകളിലെ കുട്ടികളും ഒക്കെ ഈ ചടങ്ങുകളിലുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ ആണെന്നൊക്കെ ആദ്യ കുർബാന കഴിഞ്ഞ് വീട്ടിലാണ് ഇപ്പോൾ പങ്കെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ അയച്ച മെസ്സേജാണ്, വായിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ആ മെസ്സേജസൊക്കെ ഒന്ന് വായിച്ചു. അടുത്ത പാട്ടിലേക്ക് പോകുന്നത്, അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണത്? രേഖ അഭിമോൻ ചേർത്തലയിൽ നിന്നും മണിവത്തൂരിലായിരം ശിവരാത്രികൾ മൂവിയിലെ നെറ്റിയിൽ പൂവുള്ള എന്നുള്ള ആ ഒരു പാട്ട്, അതും നല്ലൊരു സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടിലെ പാട്ടാണ്. എം ബി എസ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന എം ബി ശ്രീനിവാസൻ, ഒ എൻ വി കുറുപ്പ് ടീമിൻ്റെ ചിത്രയുടെ ശബ്ദത്തിൽ ആ ഒരു ഗാനത്തിലേക്ക് ദാ പോവുകയാണ്. ഒരു മണി കഴിഞ്ഞ് 9 മിനിറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് സമയം. ആകാശവാണി കൊച്ചി ഫോർ റെയിൻ 107.5 ഇത് യുവർ ചോയ്സ്.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബിസ് ടീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in

അങ്ങനെ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ട്, ജോസഫ് മൂവിയിലെ മനോഹരമായിട്ടുള്ള കാർത്തിക്, അഖില ആനന്ദ് എന്നിവർ ആലപിച്ചിട്ടുള്ള പാട്ടാണ്. ഹരിനാരായണൻ ബി കെ ആണ് രചന നിർവഹിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് രാജ്വർമ്മയുടെ സംഗീതമാണ്. അപ്പം മനോഹരമായിട്ടുള്ള നല്ലൊരു ഡ്യുവറ്റ് സോങ് കേട്ടിട്ട് നമ്മൾ വീണ്ടും മെസ്സേജസിലേക്ക്, റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിൽ യുവർ ചോയ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ കമൻസിലേക്ക് വീണ്ടും പോവുകയാണ്. ജിഷ ജോൺസൺ ചോദിച്ചിട്ടുണ്ട്, രണ്ട് തമിഴ് പാട്ടാണ്, തമിഴ് സോങ് കൺമണി നീ വരെ കാത്തിരുന്നേൻ, ഫ്രം തെൻട്രലേ എന്നെ തൊടുന്നുള്ള, അല്ലെങ്കിൽ ഇളം നെഞ്ചി വാ എന്നുള്ള വണ്ണ വണ്ണ പൂക്കൾ മൂവിയിലെ ഷെർലി ജെറോം പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ അതുപോലെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ തൊടുപുഴയിൽ നിന്നും ദീപ, ഇവിടെ ഈ നഗരത്തിൽ എന്ന ചിത്രത്തിലെ ശ്രീ യേശുദാസ് പാടിയ പാട്ടാണ് കുറ്റം നീ അറിഞ്ഞതാണ്. കുറ്റം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിൽ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പാട്ടുണ്ട് അല്ലേ. ഇപ്പം എന്നെ നോക്കേണ്ടി വരും, എനിക്കറിയില്ല. ഇവിടെ ഈ നഗരത്തിൽ എന്നാണ് സിനിമയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചാർലി ഒരു വലിയ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. എന്താണത്? ശ്രീമതി വിജി തത്സമയം എല്ലാ ശ്രുതി സുന്ദര ഗാനങ്ങൾ നൽകി വരുന്നത് പോലും ഒരു പറ്റം ശ്രോതാക്കളെ ആകർഷിക്കുന്നു. മറ്റു കുറച്ച് പേർക്ക് അവസരം നൽകാതെ ചിലർ മാത്രം പാട്ടുകൾ നേടുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. അവസാന നിമിഷം സമയമില്ല പോലും എന്ന് മുരിയാടി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. ഇത്തരം പ്രവണത ആകാശവാണി നിരുത്സാഹപ്പെടുത്താൻ ചാർലി ഉൾപ്പെടെ അനേകായിരം ആവശ്യപ്പെടുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഗാനം ആവശ്യപ്പെടാൻ 6 മാസത്തെ സാവകാശം നൽകിയാലും എന്താ ഞാൻ പറയുക, ഇതൊരു അഭ്യർത്ഥനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ശ്രോതാക്കൾ തന്നെയല്ലേ ശരിക്കും എന്താ തീരുമാനം എടുക്കേണ്ടത് അല്ലേ. എല്ലാവർക്കും പാട്ട് കിട്ടണം, പുതിയ ആൾക്കാർക്കും ഒക്കെ പാട്ട് കിട്ടണം എന്നുള്ളത് അവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം എല്ലാ ദിവസവും പാട്ട് തന്നില്ലെങ്കിലും മനസ്സിലിങ്ങനെ എന്താ പറയുക, ഇപ്പം തന്നില്ലല്ലോ എന്ന് പരാതി പറയരുത് എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം പിറ്റേ ദിവസം കിട്ടും, അപ്പം അങ്ങനെ മാറി നിൽക്കാനും ശ്രമിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ ശരിക്കും ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന RJs ഒരു ധർമ്മസങ്കടത്തിലേക്ക് വരും. അവർക്ക് പാട്ട് കൊടുത്തില്ല, ഇവർക്ക് കൊടുത്തു എന്നൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായി വരും. പിന്നെ അതുപോലെ ഫൗസിയ ഗുഡ് ആഫ്റ്റർനൂൺ, പാട്ടൊന്നും ചോദിക്കാതെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിൽ കോലയാട്, ആകാശദൂത് സിനിമയിലെ കാട്ടിലെ മൈനയെ എന്നുള്ളൊരു പാട്ട്, അതെല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ചായി, അമ്മ, ആദി, അച്ചു, കുഞ്ഞാറ്റ, നീലു. പിന്നെ അതുപോലെ സബീന സെബി യവനികയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, മിഴികളിൽ നിറകതിരായി എന്നുള്ള പാട്ട്. മെൽബിൻ രേഷ്മ, മെൽബിൻ പെരുമ്പളത്ത് നിന്ന് പ്രണയവർണ്ണങ്ങളിലെ വരമഞ്ഞളടിയ എന്നുള്ള പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരതി എം രാജ്, വൈശാഖ സന്ധ്യയെ നിൻചുണ്ടിലേ എന്ത് ആ ഒരു പാട്ട്, അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ പൂക്കാലം എന്നുള്ള പാട്ട്. സ്വപ്നക്കൂട് ഹാർട്ട് തന്നിട്ടുണ്ട്. ജയൻ അതുപോലെ ആശംസകൾ തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ചാർലി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തൊരു പാട്ട്, അധികം ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയുടെ ഒരു മെസ്സേജാണ് ഞാനിങ്ങനെ നോക്കി വെച്ചത് കേട്ടോ. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ആരാണത്? ഒരു ആ പാട്ട് വരുന്നത് സിനിമയുടെ പേര് പഴഞ്ചൻ പ്രണയം, ആ കണ്ണൻ എസ് നായർ. അതിയൊന്നും കേൾക്കാത്തൊരു

പേരാണ്, ഒരു പുതിയ അധികമൊന്നും അയക്കാത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കണ്ണൻ എസ് നായർ ആവശ്യപ്പെട്ട ഒരു പഴഞ്ചൻ പ്രണയം, ഒരു പഴഞ്ചൻ പ്രണയം എന്നല്ല, പഴഞ്ചൻ പ്രണയം എന്നാട്ടോ സിനിമയുടെ പേര്. പഴഞ്ചൻ പ്രണയം മൂവിയിലെ ഒരു ഗാനത്തിലേക്കാണ് ആ ഒരു പാട്ട്, മധു ബാലകൃഷ്ണൻ ചിത്രയും ചേർന്ന് ആലപിച്ചിട്ടുള്ള ആ ഒരു ഗാനത്തിലേക്ക്. ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് സമയം, ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, 2 മണി വരെയാണ് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ കേൾക്കാനുള്ള സമയം.

മനോഹരമായിട്ടുള്ളൊരു പാട്ടും കേട്ടുകൊണ്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പാട്ട് എഴുതാപ്പുറങ്ങൾ എന്ന മൂവിയിലെ ഗാനമായിരുന്നു. എൻ വി വിദ്യാധരൻ കൂട്ടുകെട്ടിൽ കെ ജി യേശുദാസിൻ്റെ ശബ്ദത്തിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ഗാനവും കൂടി കേട്ട് തിരികെ എത്തിയപ്പോഴേക്കും ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കും കേട്ടോ. യുവർ ചോയ്സ്. ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ, 2 മണിക്ക് പൂർണ്ണമാകുകയാണ് നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സ്. 1-2 മെസ്സേജസ് കൂടി പെട്ടെന്ന് വന്നിരിക്കുന്നത്. ഷഹീബ ജെയിൻ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആശംസിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. റോഷ്നി പ്രദീപ് ഇന്ന് വിവാഹിതരാകുന്ന കൃഷ്ണജിത്തിനും പാർവതിക്കും വേണ്ടിയിട്ട് എന്നെന്നും കണ്ണേട്ടൻ മൂവിയിലെ തങ്കത്തള താളം എന്നുള്ള പാട്ട് വെച്ചുവരുമോ ആശംസകൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വിവാഹിതരാകുന്ന കൃഷ്ണജിത്തിനും പാർവതിക്കും എല്ലാ നന്മകളും നേരുകയാണേ. അങ്ങനെ 1-2 മെസ്സേജൊക്കെ കഴിഞ്ഞ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാ കമൻസും ഒക്കെ ഒട്ടുമിക്ക ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പം അടുത്ത പാട്ടിലേക്ക് പോകുന്നത് ഒരു അപൂർവമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള ഗാനം തന്നെയാണ്. ബിച്ചു തിരുമല എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ എം കെ ശങ്കരൻ നമ്പൂതിരി ആലപിച്ചിട്ടുള്ള നിവേദ്യം മൂവിയിലെ ഗാനത്തിലേക്ക്.

അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ അങ്ങനെ പൂർണ്ണമായിരിക്കുക കേട്ടോ. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ പാട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2 മണിക്ക് ഇനി ഇംഗ്ലീഷിൽ വാർത്തകളിലേക്കാണ് പോകുന്നത്. വീണ്ടും 2:15 മുതൽ 3 മണി വരെ ബാക്ക് ടു ബാക്ക് സോങ്സ് ആസ്വദിക്കാവുന്നതാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in.
2: ആകാശവാണി FM Rainbow 107.5. Musically yours.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. സമയം 2 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 58 സെക്കൻഡ്സ് ആയിരിക്കുന്നു. ഇനി 3 മണിക്ക് വിവിധ ഭാരതി മുംബൈ റിലേ പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. വീണ്ടും 5 മണിക്ക് കൊച്ചി എഫ് എം റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

अब चाहे लग जाए कड़िया मैंने तेरी बाह पकड़ ली मन तुझे

चाहे रब रोके या दुनिया, मैंने तेरी बाह पकड़ ली, अब चाहे रब...

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 പൈക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ. കണ്ണൂർ ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുതി തൂണിൽ ബൈക്ക് ഇടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. കോഴിക്കോട് എ ആർ ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം ഉക്രൈൻ താരം മാർട്ട കോസ്റ്റ്യൂക്കിന്. ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഗുഡ് ഈവനിംഗ്.
1: ഹൈ, ഹലോ ഡിയേഴ്സ്, യു ആർ ലിസണിംഗ് ടു FM റെയിൻബോ കൊച്ചി 107.5.
0: രശ്മി ഉണ്ട് കൂടെ, സ്മിത. 5 മണി കഴിഞ്ഞ് 7:26 ആയിട്ടുണ്ട്.
1: അപ്പൊ ഓൺ ദ ഗോ ഡ്രൈ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
0: സുസ്വാഗതം. ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കില് നല്ല നല്ല പാട്ടുകളും ഒപ്പം കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇന്നത്തെ സ്പെഷ്യാലിറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 8 മണിവരെയാണ് ഓൺ ദ ഗോയുടെ ടൈം. നിങ്ങൾക്ക് നമ്മളോട് കേട്ടുമുട്ടുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മളോട് കമന്റ്സ് ഇടാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം.
1: വിശേഷങ്ങള്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങള് ഒക്കെ നമുക്ക്
0: നിങ്ങൾക്ക് ഞങ്ങളോട് അറിയിക്കാം. അത് അറിയിക്കാൻ പറ്റുന്ന നമ്പറാണ് പറയാൻ പോകുന്നത്.
1: വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്,
0: 8547341075 എന്നതാണ് വാട്സ്ആപ്പ് നമ്പർ. ഒരിക്കൽ കൂടി പറയണോ നമ്പർ?
1: നമ്പർ ഒന്ന് പറയാം.
0: 8547341075.
1: പിന്നെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക് ഐഡി ഉണ്ട്,
0: ഇൻസ്റ്റാ ഐഡി
1: ഉണ്ട്.
0: ഞങ്ങൾ അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഓൺ ദ ഗോയുടെ പോസ്റ്റ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് മറക്കണ്ട, രശ്മിയും സ്മിതയുമാണ്. ഞങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്സ് ഇടാം. അങ്ങനെയല്ല, ഞങ്ങൾ ഈ പറയുന്നതുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഗുഡ് ഈവനിങ് മെസ്സേജസ് ഇടാം. ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി പറയുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട കമന്റ്സ് നിങ്ങൾക്ക് ഇടാം. അപ്പൊ FM റെയിൻബോ കൊച്ചി 107.5 എന്നുള്ളതാണ് ഇൻസ്റ്റാ ഐ ഡി. FB ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അപ്പൊ കേട്ടോണ്ടിരിക്കും, ട്യൂണിങ് മാറ്റാതെ.
1: അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
0: കേട്ടുകൊണ്ടേയിരിക്കും നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഓടാതെ തെറ്റിക്കായി

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. നിങ്ങളോടൊപ്പം
1: സ്മിത ബാലനും
0: ഞാൻ രശ്മിയുമാണ്. ഇടയ്ക്കൊന്ന് ഏതോ വഴികളിലൂടെ കിളികളൊക്കെ പറന്നു പോകുന്നു ഞാൻ കണ്ടു. അന്നുകൂടെ ഒന്ന് കുലുക്കി ഉണർത്തു.
1: പാട്ട് നല്ല പാട്ടല്ലേ, കൂലി നമ്പർ വണ്ണിലെ പാട്ട്.
0: കൂലി നമ്പർ വണ്ണിലെ ആ പാട്ട് കേട്ട് രസിച്ചിങ്ങനെ
1: കുലിക്ക് മറിച്ച് ഇരുന്നപ്പോ ഞാൻ,
0: പക്ഷെ കുലിക്ക് മറിച്ചൊരു തോന്നലല്ലായിരുന്നു, എവിടെയോ ലോസ്റ്റ് ആയ ഒരു തോന്നലായിരുന്നു.
1: അത് കാണുന്നവർക്ക് തോന്നും
0: ഈ പൊട്ടിച്ചിരിയുടെ പുറകിൽ ഒരു കാര്യമുണ്ട്.
1: എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത?
0: അതെ അതെ, മനസ്സിലായി സ്മിതാ ബാലന്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ?
1: ചിരിദിനം,
0: ലോക ചിരിദിനമാണ്.
1: നമുക്ക് അത് മദർ തെരേസയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ചിരി കൊണ്ട് ഒരു പുഞ്ചിരിയോടെ എല്ലാ കാര്യങ്ങളൊക്കെ നേരിടാന്ന്.
0: ഒരു ചിരി ചിരിച്ചാൽ നമുക്ക്
1: നഷ്ടപ്പെടാനില്ല, ഒരു രൂപ പൈസ മുടക്കില്ലാതെ നമുക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ്.
0: നമ്മളൊരു ചിരി ചിരിക്കുമ്പോ തിരിച്ചെന്തായാലും ഒരു ചിരി
1: ചിരിക്കും,
0: തിരിച്ചു വരും.
1: എത്ര ദേഷ്യമുള്ളവനാണേലും പിന്നെ ഇത് ഈ വൃത്തികെട്ടവൾ എന്നൊക്കെ വിചാരിക്കൊക്കെ പോലും.
0: ശരിക്കും ഇതല്ലേ, മെയ് മാസത്തിലെ ഈ ആദ്യ ഞായറാഴ്ചയാണ് എപ്പോഴും ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ മദൻ കട്ടാരിയ എന്ന് പറയുന്ന ഒരാളാണ് ഇത് മുംബൈയിൽ ആദ്യമായിട്ട് സംഘടിപ്പിച്ച. ഇങ്ങനെ ഒരു ചിരിക്കൊരു ദിനം വേണം എന്ന്
1: ക്ലബുകളൊക്കെ ഉണ്ടല്ലോ. ആ
0: ചിരി ക്ലബ്, ഹാന്ന് പറഞ്ഞ് ചിരിക്കുന്ന, അതെ, ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ ബോഡിക്ക് തന്നെ. കയ്യ്, കണ്ണ്, മൂക്ക് എല്ലാം ഒന്ന് വികസിച്ച് അല്ലേ.
1: അത് തന്നെ, ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഒരാളാ കേട്ടോ. എന്ത് പ്രശ്നം, മനുഷ്യല്ലേ, പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും
0: എപ്പോഴും ചിരിക്കും,
1: എപ്പോഴും ചിരിക്കും. ചുമ്മാ വട്ടന്മാരെ പോലെ ചിരിക്കും. അതാ ഉദ്ദേശം, എനിക്ക് മനസ്സിലായി.
0: അങ്ങനെ ചിരിക്കണ്ട, നമുക്ക്
1: ചിരിയോടുകൂടി
0: നമുക്കെല്ലാം നേരിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ
1: മാറും. ബാക്കിയുള്ളവർക്ക് ഒരു സന്തോഷമില്ല, നമ്മൾ ചിരിച്ചോണ്ടിരിക്കാണ്ട് കഴിഞ്ഞാൽ.
0: അതെ, അതല്ല, പോസിറ്റീവ് എനർജി കൂടുതൽ തരികയാണ്.
1: നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എന്റെ എല്ലാം പോയേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നേക്കാളും ഭേദമല്ലേ.
0: ഇതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും എന്നാണ് പറയുന്നത്.
1: ആരോഗ്യം മെച്ചപ്പെടും, ഹൃദയം ഇങ്ങനെ
0: വിശാലം, എല്ലാം വിശാലമാവുന്നതിനോടൊപ്പം ഹൃദയവും വിശാലമാവും. പിന്നെന്താ, സമ്മർദ്ദമൊക്കെ കുറഞ്ഞ് നല്ല പോസിറ്റിവിറ്റി കിട്ടുന്നതാണ് നമുക്കൊരു ചിരി.
1: എന്നെ കണ്ടുപിടിക്കൂ,
0: എല്ലാ ആളുകളും സ്മിതാ ബാലനെ കണ്ടുപിടിക്കും.
1: കണ്ടുപിടിക്കാൻ
0: പറ്റില്ല, അവർക്ക് കേട്ട് പഠിക്കാനേ
1: പറ്റുള്ളൂ.
0: ഒരു നല്ല ചിരികൾ കൊടുത്തേ, വളരെ നല്ലത്. അപ്പൊ ഈ ചിരി ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ
1: ജീവിതത്തെ ദിവസം വൈകുന്നേരമായി,
0: വൈകുന്നേരം ആയിക്കോട്ടെ, രാത്രി വരെ സമയമുണ്ട്, 12 മണി വരെ സമയമുണ്ട്. നല്ല ചിരിയോടുകൂടി മുന്നോട്ട് പോകാം.
1: ഈ ജന്മം മുഴുവൻ ചിരിയോടെ മുന്നോട്ട് പോവുക, എന്ത് പ്രശ്നത്തെയും വളരെ ലാഘവത്തോടെ ഒരു പുഞ്ചിരിയോടെ നമുക്ക് നേരിടാം. മദർ തെരേസ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ മദർ തെരേസ പറയുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാം, സമ്മർദ്ദം ലഘൂകരിക്കാം, എന്തെല്ലാം പ്രയോജന ചിരിക്കുള്ളത്. വേറൊരാളിലേക്ക് പോസിറ്റിവിറ്റി പകരാൻ പറ്റില്ലേ?
0: ഈ ചിരി ഒന്ന് കൂട്ടാൻ വേണ്ടിട്ട് എപ്പോഴും വാ തുറന്നിരിക്കുന്ന, എന്നാൽ സംസാരിക്കാത്ത ഒരു സാധനത്തിനെ കുറിച്ച് കൂടെ നിങ്ങൾക്ക് കമന്റ് ഇടാം.
1: അത് ഞാൻ പറയാനാണല്ലോ,
0: ചിന്താമാലം പറയണ്ട, നമ്മുടെ കേൾവിക്കാര് പറഞ്ഞോളും. എപ്പോഴും വാ തുറന്നിരിക്കുന്ന, എന്നാൽ സംസാരിക്കത്തില്ല. സ്മിതാ ബാലനും ലക്ഷ്മി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ്. പക്ഷെ ഇത് സംസാരിക്കത്തില്ല, പക്ഷെ വാ തുറന്നായിരിക്കുന്നത് ഇതുപോലെ. ചിരിക്കുന്ന സ്മിതയുടെ പോലെ വാ തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷെ സംസാരിക്കത്തില്ല. അതാരാ? ഇപ്പൊ വരട്ടെ, രണ്ട് ചിരിഗാനങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. 5 മണി കഴിഞ്ഞ് 23 മിനിറ്റ്.
1: സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.

0: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കില് നിങ്ങളോടൊപ്പം സ്മിതയും രശ്മിയുമാണ് ഈവനിങ് 8 മണി വരെ ഉള്ളത്. അപ്പൊ ഞാൻ ചിരിയൊക്കെ ചിരിച്ച് വയറൊക്കെ വേദന
0: എടുത്ത് ഇരിക്കുകയാണ്.
1: നമ്മള് നന്നായിട്ട് ആഘോഷിച്ച്
0: ചിരിക്കണം എന്ന് പറഞ്ഞ വഴി തന്നെ ചിരി അങ്ങ് തുടങ്ങി.
1: ആ ചിരിയുടെ കണ്ട് സോങ്സ് കൂടെ കഴിഞ്ഞപ്പോ അങ്ങോട്ട് ചിരിയോട്
0: ചിരിയായി. അപ്പൊ ഇന്നലെ ഒരു അലാം വന്ന കാര്യം പറഞ്ഞാരും
1: ആ നമ്മുടെ ചിരിയോടുകൂടി മുന്നറിയിപ്പുണ്ട് എന്ന് ഒരു കാര്യം ഓർമ്മിക്കാരെന്ന് വിചാരിച്ചു.
0: രശ്മിയുടെ ചിരിയോടുകൂടി ഒരു മുന്നറിയിപ്പുണ്ട്.

0: എന്നറിയപ്പെട്ടു. എന്തായിരുന്നു, ശനിയാഴ്ച പലരുടെയും ഫോണിൽ ഒരു ബീപ്പ് ശബ്ദത്തോടു കൂടി ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്.
1: എനിക്ക് വന്നിട്ടില്ല.
0: കഷ്ടായി പോയി. നമ്മളൊക്കെ ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നമുക്കൊക്കെ വന്നു.
1: ശരി,
0: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇട്ട ഒരു മുന്നറിയിപ്പാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇട്ടതാണ്. അതൊരു ടെസ്റ്റ് മുന്നറിയിപ്പാണെന്നും പേടിക്കണ്ടെന്നും തന്നെ സ്ക്രീനിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. സാഷെ ഇതൊക്കെ അറിയാലോ, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ അറിയാലോ,
1: എനിക്ക് നല്ല വിവരം അറിയാവോ. എന്താണോ, ഞാൻ എന്റെ വിവരം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക.
0: അപ്പോ ഈ ഒരു തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പരീക്ഷണ സന്ദേശം അയച്ചത്. ബ്രോഡ്കാസ്റ്റ് അലേർട്ട് മെസ്സേജ് ആ ഒരു ശബ്ദത്തോടുകൂടി നേരിട്ട് സ്ക്രീനിൽ തെളിയുന്നതിനാൽ ജനങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും.
1: ആ ഒരു പിന്നല്ലാണ്ട് ഫോണിനകത്ത് ബീപ് എന്നൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോയല്ലേ. പണ്ട് ഇത് എന്തുവായിരുന്നൊക്കെ,
0: അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ദുരന്തം വരുമ്പോ ഇങ്ങനെ ബീപ്പ് എന്നൊരു ഒച്ച കേൾക്കും. അപ്പൊ നമ്മൾക്ക് മുന്നറിയിപ്പാണ്,
1: എന്തോ
0: അതെ മുന്നറിയിപ്പോടുകൂടി നമ്മൾ നിരിക്കണം എന്ന് കേന്ദ്രം.
1: അല്ല, ഞാനൊന്ന് സംശയം ചോദിക്കട്ടെ, രശ്മിയാണ് എങ്ങോട്ട് ഓടും? ഒരു ഒരു സുനാമി വന്നു വേണ്ട, ഒരു ഭൂകമ്പം വന്നു, രശ്മി എങ്ങോട്ട് ഓടും?
0: ഭൂകമ്പം മുൻപ് നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എന്തായാലും മാറി നിൽക്കും. വേറെ എന്തായാലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എങ്ങോട്ട് ഓടുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റൂല. നമ്മൾ ഇരിക്കുന്ന പ്രദേശത്താണ് ബുദ്ധിമുട്ട് ഉള്ളത് എങ്കിൽ അവിടെ നിന്ന് മാറി സുരക്ഷിതമായിട്ടുള്ള ഒരു
1: സ്ഥലത്തേക്ക്.
0: ഞാൻ എപ്പോഴൊന്നും ചാവൂല ചേച്ചി. നമ്മളിങ്ങനെ എല്ലാവർക്കും പോസിറ്റിവിറ്റി ഒക്കെ പകർന്ന് ഇതുപോലെ ആളുകളോടൊക്കെ സംസാരിച്ച് ഞാൻ കുറെ നാളങ്ങോട്ടുണ്ട്.
1: എല്ലാവരും ഇത് ഓർത്ത് വെച്ചോളാം കേട്ടോ, നാളെ നമ്മൾ റീത്തുമായിട്ട് പോകുമ്പോൾ
0: ഈ നമ്മുടെ മുന്നറിയിപ്പ് സന്ദേശം നമ്മൾക്ക് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് മാത്രമാണ്, അതൊരു ടെസ്റ്റ് മെസ്സേജ് ആണ്. ഇതുപോലെ എന്തെങ്കിലും ദുരന്തം വരികയാണെങ്കിൽ അവർക്ക്
1: പാലിക്കേണ്ട
0: നിർദ്ദേശങ്ങളെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് അത് തരുന്നത്. അപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാലോ, രണ്ട് പാട്ടുകളിലേക്ക് പോവാലോ.
1: ശരി, അപ്പൊ എല്ലാവരും ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ചാ പ്രകൃതി ദുരന്തങ്ങൾ
0: വല്ലാതെ
1: അലട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഇനി അങ്ങോട്ട് ഇത് തന്നെയൊക്കെ തന്നെ പ്രതീക്ഷിക്കുക. ഇപ്പൊ വേനൽമഴ വരുന്നു,
0: നല്ല മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അല്ല, ഇടിയും മിന്നലോടും കൂടിയതാണ്. ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതൊക്കെ.
0: വേനൽമഴ കനക്കുന്നു, നാല് ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് പറഞ്ഞിരിക്കുന്നത്.
1: അപ്പൊ അത് കാരണം കൊണ്ട് വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങള് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുക. എല്ലാത്തിന്റെ പ്ലഗ് സ്വിച്ച് ഒക്കെ മഴ ആകാശത്ത് മിന്നൽ തുടങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇടി തുടങ്ങുമ്പോഴത്തേക്കും എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഓഫ് ചെയ്തൊക്കെ ഇടുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിലും അതെ, കാലൊന്നും നിലത്ത് മുട്ടാതെ സൂക്ഷിച്ച് അല്ലെങ്കിൽ റബ്ബർ ചെരുപ്പൊക്കെ ഇട്ട് വീടിനകത്ത് കൂടെ നടക്കാനൊക്കെ ശ്രദ്ധിക്കുക.
0: ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 6-ാം തീയതി വരെ മഴയാണ്, ഇടി മിന്നലോടുകൂടി.
1: പേടിപ്പിക്കുന്നല്ല കേട്ടോ, ഇത് നമ്മൾ പാലിക്കേണ്ട ചില
0: മുൻകരുതലുകൾ പാലിക്കുക. അപ്പോ പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ മുൻകരുതൽ സ്വീകരിച്ചാൽ നല്ലതാണ്.
1: ഇന്നലെ എന്തായിരുന്നു ഇവിടെയൊക്കെ എന്തായിരുന്നു, ഞാൻ വൈകുന്നേരം ഇതുപോലെ ഓൺ ദ ഗോ ചെയ്യാൻ വന്നപ്പോ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ വീശി, ഇപ്പൊ മഴ പെയ്യൂന്ന് നിന്നു. പക്ഷെ മഴ പെയ്തില്ല, ഈ ഏരിയയിലൊന്നും പെയ്തില്ല കേട്ടോ.
0: വേറെ ചിലയിടങ്ങളിൽ പെയ്തതായിട്ടും അറിയിപ്പുണ്ട്.
1: അറിയിപ്പുണ്ട്. അപ്പൊ അത് കാരണമുണ്ട്, അതൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
0: കേട്ടുകൊണ്ടിരിക്കൂ 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ
1: 107.5 ൽ ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്.
0: ആറ് മണിയാവുന്നു.
1: അപ്പോൾ ഇന്നത്തെ ചിരി ദിനം, ലോക ചിരി ദിനമായിരുന്നു. ചിരി ദിനമായിട്ട് പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ
0: ചോദിച്ചിട്ടുണ്ടായിരുന്നു,
1: അതിന് കുറെ ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
0: ചിരിക്കാൻ
1: വാ എപ്പോഴും തുറന്നിരിക്കും,
0: പക്ഷെ
1: എന്നാൽ സംസാരിക്കേയില്ല. അതാരാ?
0: അന്ധയായ വ്യക്തിയല്ല.
1: അത് നമ്മൾ വാ അടച്ചാൽ മാത്രം അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അതാരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം.
0: ഞാൻ പറയാ,
1: ആ
0: രശ്മി.
1: ഓ, അതൊരു വല്ലാത്ത ആൻസർ ആയിപ്പോയി. വാ തുറന്നിരിക്കുന്ന ആളും, പക്ഷെ സംസാരിക്കാൻ ഞാനിപ്പോ സംസാരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്.
0: അതങ്ങനെ ഒരു സങ്കല്പം,
1: സങ്കല്പമാണല്ലേ സംസാരം. അല്ല അല്ല അല്ല, ഞാനിപ്പോ വായും തുറന്നിരിപ്പുണ്ട്, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അല്ല.
0: ആദ്യം ഞാൻ പറഞ്ഞു
1: ഒറാങ്കൂട്ടാനും അല്ല. ഒറാങ്കൂട്ടാൻ വാ അടക്കുകയും സംസാരിക്കും. ഒറാങ്കൂട്ടാൻ ശബ്ദം ഉണ്ടാക്കും, ശബ്ദം ഒന്നും ഉണ്ടാക്കൂല. ഇത്
0: ശബ്ദം,
1: അതായത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം ഒന്നും ഉണ്ടാക്കില്ല.
0: ഏതെങ്കിലുമൊക്കെ ആൻസർ വന്നോ?
1: വന്നു. ആൻസർ വന്നു, പക്ഷെ പലതും പുഴയാണോ ഷൂ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
0: അയ്യോടാ,
1: ശരിക്കും ഇതിന്റെ ഉത്തരം അങ്ങ് പറഞ്ഞേക്കാലേ.
0: പെട്ടി
1: വാ തുറന്നിരിക്കും, നമ്മൾ അടച്ചാൽ മാത്രം അടയത്തുള്ളൂ.
0: സംസാരിക്കോ? പിന്നെ വേറെ എല്ലാം അങ്ങനെ തന്നെയല്ലേ?
1: വേറെ
0: ലാപ്ടോപ്പ് നമ്മളിങ്ങനെ തുറന്നു വെക്കാം, തുറന്നു വെച്ചാ അങ്ങനെ ഇരിക്കും. ടക്കൊന്നും വേണ്ട, അടിച്ചു കഴിഞ്ഞാ അടഞ്ഞു പോകും, അല്ല സംസാരിക്കൂല്ലോ.
1: വളരെ നല്ലതാ. അപ്പൊ ഉത്തരം പെട്ടിയാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചിരിയുമായി ബന്ധപ്പെട്ട്?
0: ചിരിയുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല കേട്ടോ.
1: നമ്മള് മുകളിലേക്ക് അങ്ങോട്ട് പോവും, പക്ഷെ താഴോട്ട് വരില്ല. എന്താണ്?
0: ദൈവമേ, മുകളിലേക്ക് പോവും,
1: താഴോട്ട് വരില്ല.
0: അത് ശരി,
1: അത് കണ്ടുപിടിക്കാൻ ഇതിന് അവസരം കൊടുക്കാം അല്ലേ?
0: അതെ,
1: മുകളിലോട്ട് പോവും,
0: താഴോട്ട്
1: വരില്ല.
0: സ്വപ്നം പോലത്തെ ഒരു സംഗതി.
1: കല്ലൊക്കെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കാരണം താഴോട്ട് വരും. ഇതങ്ങനെ മുകളിലേക്ക് ഇങ്ങോട്ട് പോയാ പോയി, താഴോട്ട് ഇങ്ങോട്ട് വരില്ല.
0: ഹൈഡ്രാ ബലൂണ്.
1: ഇങ്ങനത്തെ ഉത്തരമായിട്ട് വരാൻ സ്മിതാബാലിനെ
0: അറിയാൻ അറിയില്ലായ്മ ഒരു തെറ്റല്ല.
1: ഒരു തെറ്റല്ല. അത് സംബന്ധിച്ചു. അപ്പം ഇതൊരു കുസൃതി നിറഞ്ഞൊരു ചോദ്യമാണ്. മുകളിലേക്ക് പോകും, താഴേക്ക് വരില്ല. അതെന്താണ്
0: എന്നുള്ളൊരു, ആരെങ്കിലും പിടിക്കുവോ?
1: പിടിക്കുമായിരിക്കും
0: ആണല്ലേ.
1: ഇത് പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പലർക്കും. മുകളിലേക്ക് പോകുന്നതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല.
0: എന്തുകൊണ്ട്? ഗ്രാവിറ്റി ഇല്ലാതെ
1: മുകളിലേക്ക് പോകും, താഴോട്ട് വരില്ല. എന്താണ്?
0: താഴെ ഗ്രാവിറ്റി ഒക്കെ നോക്കിയിരിപ്പുണ്ട്, പക്ഷെ മുകളിൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി നോക്കിയിരിക്കണ.
1: ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ നമുക്ക് ഒരു തിര തരംഗത്തിനെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് തിര തരംഗം? അതായത് ഒരു 2400 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പതാക, നമ്മുടെ ഇന്ത്യൻ പതാക, വെള്ളത്തിനടിയില് ഏറ്റവും വലിയ പതാകയായിട്ട് വിരിച്ചിട്ടു.
0: അത് അതിനുപയോഗിച്ച

0: സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ
1: ഉപയോഗിച്ച സാധനം?
0: പതാക
1: വിരിച്ചിട്ടു, അതായത് പതാക പാറി നടക്കുന്ന പോലെ വെള്ളത്തിൽ.
0: അല്ല, ഞാൻ ചിലപ്പോ നമ്മളിങ്ങനെ പതാക പോലെ കുട്ടികളുടെ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷങ്ങളിൽ നമ്മൾ കാണില്ലേ, ഇങ്ങനെ പല നിറങ്ങളില് കുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യര് നൃത്ത ചുവടുകളുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പതാക വിരിയാണ്.
1: അത് അവരുടെ സ്റ്റെപ്സ് വഴി പതാക വിരിയുന്നത്, ഓരോ അക്ഷരങ്ങൾ വരുന്നത്.
0: അതുപോലെ ഈ കടലിനടിയിൽ പതാക പതാകയായിട്ട് തന്നെ
1: വിരിയിച്ചു. അതായത് 2400 ചതുരശ്ര അടി ഉണ്ട് നീളം. അതുവഴി അത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ
0: കടലിനടിയിലൊക്കെ
1: അതെങ്ങനെ നിക്കണം?
0: ആ നിക്കണ്ടേ, അത് തന്നെ. ഇത് ഒരു വശം വലിക്കുമ്പോ മറ്റേ വശം.
1: അങ്ങനെ അതിനു വേണ്ടി ആരാണ് ശ്രമിച്ചത്? ആൻഡമാൻ നിക്കോബാറിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടില് 60 വീതിയും 40 നീളമുള്ള ഈ ദേശീയ പതാക പാറിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ നാവികസേന.
0: നാവികസേന അപ്പൊ നമ്മള് തീർച്ചയായിട്ടും കൈയടി.
1: അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിന്ന് അറിയാമോ? സ്കൂബ ഡൈവേഴ്സ്, പിന്നെ കോസ്റ്റ് ഗാർഡിലെ ഹെൽപ്പേഴ്സ്, ഇവരെല്ലാം ചേർന്നാണ് ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നമ്മുടെ ഈ പതാക
0: വെള്ളത്തിനടിയിൽ
1: തിരയിലാണത് തരംഗം ഉണ്ടായിരിക്കുന്നത്. അതിന് തിര തരംഗം എന്ന പേര് വിട്ടു.
0: അല്ല, അതാ പറഞ്ഞ നമ്മുടെ നാവികസേന എപ്പോഴും കൈയടി വാങ്ങിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ. നല്ല രീതിയിൽ അവർ ഡിഫൻഡ് ചെയ്യുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെച്ച് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങുകയും ചെയ്യും.
1: ഒരു വ്യത്യസ്തമായ ഒരു ഐഡിയ ആണല്ലേ അത്, വെള്ളത്തിൽ നമ്മുടെ പതാക പാറിപ്പറക്കുന്നത്.
0: അതെ, അത് തിരയടിക്കുന്ന
1: തിരയടിക്കുന്നത് കാണുമ്പോ അതിങ്ങനെ
0: കടലിനടി,
1: നമ്മള് മുകളിലിങ്ങനെ പതാക പാറിപ്പറക്കുന്ന കണ്ടിട്ടുണ്ട്. തിരയിലും നാവികസേന അതൊരു അത്ഭുതം വിരിയിച്ചു. അങ്ങനെ അത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു.
0: ഇവിടെ വെള്ളത്തിൽ ചാടി നീന്തൽ അറിയാൻ മേല.
1: സ്കൂബ ഡൈവിങ് ചെയ്തിട്ടില്ല അല്ലേ?
0: അയ്യോ, തന്നെ ചെയ്ത മാതിരിയാണ്.
1: ഞാൻ നോക്കി ചെയ്തിട്ടുണ്ട്. മാൽഡീവ്സിൽ പോയപ്പോ സ്കൂബ ഡൈവിങ്.
0: ഞാൻ മാൽഡീവ്സിൽ പോയിട്ടുണ്ട്, പക്ഷെ സ്കൂബ ഡൈവിങ്ങിനൊന്നും ഞാൻ നിന്നില്ല.
1: അതിനുള്ള ധൈര്യം വേണം.
0: ധൈര്യമില്ല,
1: ധൈര്യം. നടുക്കടലിൽ എന്നെ
0: മുന്തിട്ടു, അങ്ങനെ
1: പക്ഷെ അതിലും ഞാൻ അതിജീവിച്ചു. അതിന്റെ അടിയിൽ മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്നത്, കുഞ്ഞു കുഞ്ഞു കക്കകള്, പവിഴപ്പുറ്റുകള്, അതൊരു കാണാൻ തന്നെ
0: ഭംഗിയുണ്ടപ്പോഴത്തേക്ക് ആക്രാന്തം കൊണ്ട്
1: പിടിക്കാൻ പറ്റില്ലല്ലോ.
0: ആൾക്കാർ വലിച്ചു കയറ്റിയില്ലേ?
1: ഇല്ല, ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അതിന്റെ ഇടയിൽ സ്കൂബ ഡൈവ് ചെയ്തു.
0: എന്നിട്ട് അതിനും കണ്ണിട്ടിട്ട് ഇങ്ങ് പോകുന്നു.
1: അതെ, കണ്ണ് കിട്ടുക എന്നുള്ളത് അവർക്കല്ലേ പ്രശ്നം. ഞാൻ കണ്ണുകൊണ്ട്
0: നോക്കിയിട്ട് ഇത് എന്തോ
1: അപ്പൊ ഈ സ്കൂബ ഡൈവേഴ്സിനും നമ്മുടെ നാവികസേനയ്ക്കും ഈ കോസ്റ്റ് ഗാർഡും എല്ലാവരും ചേർന്ന് ഇതിന് ഒരു നല്ല ക്ലാപ്പ്.
0: അതെ, തീർച്ചയായിട്ടും ഇവര് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ജനമനസ്സുകളിൽ ഇടം നേടാൻ ഇവർക്ക് ഈ ഒരു കാര്യത്തിലൂടെ മാത്രം കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
1: അതെ, അപ്പോ കേൾക്കാം രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സ്മിതയോടും രേഷ്മിയോടും ഒപ്പം. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുകളിലേക്ക് പോകും താഴേക്ക് വരില്ല, അതെന്താണ്? എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. കമന്റ്സ് എവിടെയാണ് വരേണ്ടത്? 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. അതല്ലെങ്കിൽ
0: നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിന് ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, FB ID ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാ ഐ ഡി എന്ന് പറഞ്ഞാൽ FM Rainbow Kochi 107.5 ആണ്. ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്.
1: പെട്ടെന്ന് തന്നെ അയച്ചോളൂ, 8 മണിവരെയാണ്.
0: നമ്മുടെ പോസ്റ്റിന് താഴെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഇതിന്റെ ആൻസർ. ഇപ്പൊ ചോദിച്ച ഒരു
1: മുകളിലേക്ക് പോകും
0: താഴേക്ക്
1: വരില്ല, അതെന്താണ്?
0: പാരച്യൂട്ടാണോ? അല്ല, പാരച്യൂട്ട്
1: താഴോട്ട് വരുമല്ലോ.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.
1: അതെ, ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചില്ലി ചെയ്യിപ്പിക്കുന്ന ഒരു
0: നല്ല പാട്ടാണ്.
1: നല്ല പാട്ട്, മലയാളം പാട്ട്.
0: ഗോവിന്ദ ഗോവിന്ദ,
1: ഇവിടെ കിടന്ന് രശ്മിക്ക് എന്താ തുള്ളലെന്നറിയോ?
0: ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുമ്പോ ഞാൻ അങ്ങ് തിരുപ്പതി വരെ പോയി.
1: ഗോവിന്ദ ഗോവിന്ദ,
0: അതെ, തിരുപ്പതി വരെ ഞാൻ അങ്ങ് പോയി.
1: അപ്പൊ അങ്ങനെ പറയണേ.
0: അപ്പോ നല്ല പാട്ടൊക്കെ കഴിഞ്ഞു. നമ്മള് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു?
1: മുകളിലേക്ക് വിടുന്നതായിട്ട് പോലും ഇല്ല,
0: മുകളിലേക്ക് പോകും താഴേക്ക് വരില്ല, അത് എന്താ സാധനം?
1: എന്താ സാധനം?
0: ഒത്തിരി പേര് ആൻസറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വിനിത കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ലിജിയും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു സ്മിതയും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്മിത അല്ല, ഈ സ്മിതയ്ക്ക് ഒന്നും അറിയില്ല,
1: ഒന്നും അറിയില്ല.
0: പിന്നെ ഫേസ്ബുക്കില് റാണി ബാബു ചോദിച്ചിരിക്കുന്നു, ഹായ് സ്മിത, രശ്മി സുഖമല്ലേ? ഇതിന്റെ ഉത്തരം പുകയാണോ? മുകളിലേക്ക് പോവും താഴെ വരില്ല.
1: പക്ഷെ ഈ പുകയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ വീടുകളിൽ പുകയുണ്ടെങ്കിൽ പുക കൊഴല അടുപ്പിന്റെ മുകളിൽ ചിമ്മിനി ഒക്കെ ഉണ്ടാവൂലോ.
0: അതല്ല, പുക വ്യാപിക്കുകയാണ്, മുകളിലേക്ക് പോകുകയല്ല.
1: അല്ല, വ്യാപിക്കും, വ്യാപിക്കുന്ന പുകയുണ്ട്. നമ്മളിപ്പോ ചിമ്മിനി കെട്ടുക അല്ലെ, പുകയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും.
0: അതെ,
1: അതല്ലെങ്കിൽ അതിങ്ങനെ നമ്മുടെ കാറ്റിനനുസരിച്ച് പടരുമല്ലേ ചെയ്യണത്?
0: പടരുകയാണ്. അപ്പോ ഇങ്ങനെ പടരുകയൊന്നും ചെയ്യാതെ മുകളിലേക്ക് പോവും, താഴോട്ട് വരാത്തത്
1: എന്റെ പോലെ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്.
0: പ്രായം, പ്രായത്തിന് നമുക്ക് പിടിച്ചു കെട്ടാൻ പോലും പറ്റത്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക് മുകളിലേക്ക്. നമ്മുടെ പ്രായം കൂടുന്തോറും എന്തു പറ്റും?
1: പക്ഷെ ഞാൻ പിടിച്ചു കെട്ടും,
0: പിടിച്ചു കെട്ടുമ്പോ നമുക്ക് ശരിയാണ്, നമുക്ക് പ്രായത്തിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ
1: മനസ്സ് ചെറുപ്പം.

0: മനസ്സ് ചെറുപ്പാക്കി വെച്ചാൽ നമുക്ക് പ്രായത്തെ വെല്ലുന്ന രീതിയിൽ ജീവിക്കാം.
1: പിന്നല്ലാതെയാ
0: അതല്ല ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഈ അമ്മൂമ്മയൊക്കെ ഇപ്പോഴും വന്ന് അമ്മൂമ്മയുടെ ഇതിലൊക്കെ മാറി കലാപൂജനമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ.
1: അപ്പോ ആത്മപ്രശംസ
0: ഞാൻ ആത്മപ്രശംസയാണല്ലേ നടത്തിയത്, ശ്രോതാക്കൾക്ക് മനസ്സിലായി. ഗദ്ഗദം. അപ്പോ പുകയല്ല ഉത്തരം, ബാക്കി എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ലിജി, സുബിൻ, അനീഷ്,
1: രവി,
0: രവി ഒക്കെ പ്രായം എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഇതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. ഇന്നത്തെ ദിവസം നമ്മള് ലോക ചിരിദിനം പറഞ്ഞു. വേറൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിന്, പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യം,
1: അതെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പലപ്പോഴും പത്രപ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഈ മീഡിയസിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ ഏതായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിനമാണ് ഇന്ന്.
0: അതായത് വാർത്താ ശേഖരണത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ജയിലാവോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത്.
1: നമ്മളടക്കമുള്ളവരുണ്ട്.
0: അതെ അതെ അതെ. 1993 ഇത് തുടങ്ങി വെച്ചത്. അപ്പോ വ്യാജ വാർത്തകൾ ഒരുപാട് വരുന്ന ഒരു ഈ കാലത്ത് ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു സന്ദേശം,
1: അല്ല ദുഷ്കരമായ
0: ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്.
1: അതാ ഇവരുടെ ഈ മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മുകളിലും ഉള്ള ഒരു സംഗതിയാണ് ആ ഒരു
0: ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക മാധ്യമപ്രവർത്തകരെല്ലാവരും എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക.
1: ഒരു വലിയ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുകയാണ്.
0: അതെ അതെ. അപ്പോ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് സ്മിതാ ബാലനും രശ്മിയുമാണ് ഓ ടി
1: ജി
0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലുള്ളത് ശരിയായ വിവരങ്ങൾ മാത്രം എത്തിക്കുന്നു അല്ലേ.
1: അതെ. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: യു ആർ ലിസണിംഗ് ടു എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: 6 മണി കഴിഞ്ഞ് 59:23
1: സമയം പറക്കുകയാണ്.
0: അതെ, നമ്മളിന്ന് 3 പാട്ടുകൾ പോയി അല്ലെ, അടുപ്പിച്ചടുപ്പിച്ച് പോയി. അപ്പോ പാട്ടുകളോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നത്തെ
1: സ്പെഷ്യാലിറ്റി
0: കുറിച്ച് പറഞ്ഞു, പത്ര സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇപ്പോ ചൂടാണല്ലേ,

0: നല്ല ചൂടാണ്,
1: നല്ല ചൂടാണ്.
0: അപ്പൊ ആളുകൾക്ക് വെള്ളത്തിലിറങ്ങാനുള്ള
1: ഒരു ത്വര കൂടും, വാസന കൂടും,
0: വാസന കൂടുതലാണ്. ചൂട് കൊണ്ട് നമുക്ക് ഇറങ്ങി പോകുന്നതാണ് പലരും. പലരും ദൂരെ യാത്രകളൊക്കെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിലും ഹോട്ടൽ റൂംസിലും മാത്രമല്ല, അല്ലാതെ ഈ ജലസ്രോതസ് തേടി പോകുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്.
1: അത് ഒഴുക്കുള്ള ജലസ്രോതസ് ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരണില്ല. അല്ലാതെ ഈ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിലും സ്വിമ്മിംഗ് പൂൾസിനെയൊക്കെ ആശ്രയിച്ച് വെള്ളത്തിൽ അങ്ങനെ കുളിക്കാൻ വേണ്ടി

0: പ്രശ്നം പറഞ്ഞില്ല. അല്ലാതെ ഈ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിലും സ്വിമ്മിംഗ് പൂൾസിനെയും ഒക്കെ ആശ്രയിച്ച് വെള്ളത്തിൽ അങ്ങനെ കുളിക്കാൻ വേണ്ടി എന്നൊരു പർപ്പസിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അല്ലേ.
1: കാരണം ഇപ്പോൾ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്ന് പിടിക്കുന്നുണ്ട്, ജാഗ്രത വേണമെന്ന് പറയുന്നുണ്ട്. കാരണം രണ്ടു മരണം അത് കഴിഞ്ഞ് അതോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
0: പല പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് ഈ ഒരു സംഗതിയിൽ നമ്മൾ കുളിക്കുക ഇടപഴകുക എന്നുള്ള.
1: കാരണം ചൂട് കാരണമാണ് പലരും ഇറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം കിടക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ എപ്പോഴും ഒഴുകുന്ന ജലമാണോ എന്നുള്ളത് കൺഫേം ചെയ്യാം.
0: അല്ല, ഇപ്പൊ നീന്തൽക്കുളങ്ങൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഇവിടെയൊക്കെയുള്ള നീന്തൽക്കുളങ്ങൾ ഒഴുകുന്ന ജലമായിരിക്കില്ലല്ലോ.
1: അപ്പൊ അവിടെ ക്ലോറിനേഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അതിൽ ഇറങ്ങാനായി.
0: നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചെക്കിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നീന്തൽക്കുളം ഉണ്ടെങ്കിൽ എത്ര നാൾ കൂടുമ്പോഴാണ് ഇത് ക്ലോറിനേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ.
1: അതായത് ഈ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളില് അങ്ങനെ കുളിക്കുകയോ നീന്തുകയോ മുങ്ങാങ്കുഴിയോ ഒക്കെ ഇടുകയാണെങ്കിലാണ് ഈ ഇത് അമീബ അകത്തേക്ക് കയറുന്നത്. മൂക്ക് വഴിയാണ് ഇത് കയറുന്നത്. അതല്ല അങ്ങനെയൊക്കെ ഇറങ്ങേണ്ടി വരുവാണെങ്കിലും നോസ് പ്ലഗ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് നോസ് പ്ലഗ് ഇട്ടിട്ട് മാത്രം ഇറങ്ങുക. ഈ വെള്ളം ഇഷ്ടമില്ലാത്ത ആരുമില്ല. നമ്മൾ കാലൊക്കെ നനച്ച് നമ്മളിപ്പോ കടലിലൊക്കെ പോയി നിൽക്കുന്നത് പോലെ അല്ല നമ്മൾ മുങ്ങാങ്കുഴി ഇട്ട്.
0: വെള്ളം കാണുമ്പോ രശ്മിക്ക് പേടി വരുന്ന മാതിരി തന്നെ എല്ലാവർക്കും വെള്ളം കാണുമ്പോ പേടിയൊക്കെ ഉണ്ടാവും.
1: പേടിയെക്കാളും കൂടുതൽ എനിക്ക് കടലൊക്കെ കാണുമ്പോ ഇഷ്ടമാണ് തോന്നാറ്. ആ വെള്ളം ഇങ്ങനെ വരുന്നത് നമ്മൾ
0: തിരയെ എടുത്തോണ്ട് പോണതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്.
1: നമ്മള് തിരയെ നമ്മള് ഒരുപാട് അവരിങ്ങോട്, കടലമ്മ ഇങ്ങോട്ട് വരുന്ന, ഞാൻ പലപ്പോഴും കടലിൽ പോകുമ്പോ ഞാൻ എഴുതിയിട്ടുണ്ട് കടലമ്മ എന്ന് എഴുതുമ്പോ. അത് നമ്മള് ദൂരെ വന്നിരുന്ന് കടലമ്മ എന്ന് എഴുതുവാന്ന് വെച്ചോ അത് വന്ന് മായ്ക്കും
0: മായ്ക്കും.
1: അങ്ങനെ എടുത്തോണ്ട് പോകാനൊന്നും ഇല്ല. നമ്മൾക്ക് ആസ്വദിക്കുന്നത് എപ്പോഴും ആസ്വദിക്കാം.
0: ഇത്രയും വെയിറ്റ് ഒന്നും കൊണ്ടുപോകില്ലെന്ന് ചുരുക്കം.
1: അതെ, അപ്പൊ ഇതൊന്ന് സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്.
0: അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജലസ്രോതസ്സുകൾ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലമുള്ളിടത്തുനിന്നൊക്കെയാണ് പകരുന്നത് പടരുന്നത്.
1: പനി, തലവേദനയും ബോധം നഷ്ടപ്പെടല് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിന്റെ മെയിൻ രോഗലക്ഷണം. അപ്പൊ
0: നമ്മളതൊക്കെ
1: കഴുത്തിരിക്കാൻ പറ്റായിക, ചിലപ്പോ പരസ്പര ബന്ധമില്ലാതെ വർത്തമാനം പറയുക, അതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു രോഗലക്ഷണമാണ്. മെയിൻ ആയിട്ട് പനി തലവേദനത്തെ
0: പുജിച്ച് ചിരിച്ചല്ല കേട്ടോ, രശ്മിയെ പുജിച്ച് ചിരിച്ചു.
1: പനി, തലവേദന, നടുവേദന ഒരുമിച്ച് വന്ന് നമ്മൾ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. നമ്മളത്
0: ഇപ്പൊ നമ്മള് ഇത് അയ്യോ എലിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ പനി, തലവേദന, നടുവേദന ഇതൊക്കെ എലിപ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതല്ലാതെ ഇങ്ങനെ ഒരു സംഗതി മറിഞ്ഞിരിപ്പുണ്ട്.
1: അത് അങ്ങനെ അങ്ങനെയുള്ള സ്രോതസ്സുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക.
0: അതെ, അത് ഡോക്ടേഴ്സിനോട് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക.
1: അതെ,
0: ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയുള്ള പനിയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ. ഓക്കെ,
1: കേട്ടോണ്ടിരിക്കൂ 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ, നിലയ്ക്കാത്ത പാട്ട്
0: പിരിയാത്ത കൂട്ട്.

0: ഡിയേഴ്സ്, യു ആർ ലിസണിങ് ടു എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: ഇത് നീണ്ട ഇടവേളയായി പോയി, മൂന്ന് നാല് പാട്ടായി പോയി.
0: ഒന്നൊന്നര ഇടവേള എന്നൊക്കെ നമുക്ക് സാധാരണ ഭാഷ.
1: ഓൾ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളോടൊപ്പം സ്മിത ബാലനും രശ്മിയുമാണ്. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഞങ്ങളോട്
0: സംസാരിക്കാവുന്നതാണ്.
1: ഒപ്പം ഞങ്ങളുടെ രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്, ഇൻസ്റ്റയും ഫേസ്ബുക്കും. എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐ ഡിയും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് ഐ ഡി. അപ്പോൾ നമ്മുടെ സ്മിത ബാലൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റെഡിയാണ്.
0: അതൊരു കുസൃതി ചോദ്യമാണ്. എന്താ വെച്ചാ, കയ്യുണ്ട് പക്ഷെ പിടിക്കാൻ കഴിയില്ല, കഴുത്തുണ്ട് പക്ഷെ തലയില്ല, എന്തുവാണാവോ അത് അറിയാവോ?
1: കൈയുണ്ട്,
0: കൈയുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റില്ല, കഴുത്തുണ്ട്,
1: എന്താ പിടിക്കാൻ പറ്റാത്ത? കുസൃതിയാണോ? കയ്യിലുണ്ട്, കയ്യിൽ പിടിക്കാൻ പറ്റില്ല,
0: കഴുത്തുണ്ട് പക്ഷെ കഴുത്തില് തലയില്ല,
1: തലയും ഇല്ല. ഇത് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ആരാണ് എന്താണ്
0: പ്രേതമാണെന്ന് പറയും.
1: അപ്പോ എന്താണ് ഇത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ഇതിലൊക്കെ ജിൽജില്ലൊരു
0: ക്വസ്റ്റ്യനുമായിട്ട്
1: ഞാൻ ഓക്കെ. നമ്മുടെ ഒരു നടൻ, അദ്ദേഹം സ്വന്തം പേരിനോട് അത്രയൊന്നും ഇഷ്ടമല്ലായിരുന്നു ആൾക്ക്. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹം ഒമർ ഷെരീഫിന്റെ പേരാണ്, നടൻ ഒമർ ഷെരീഫിന്റെ പേരാണ് എല്ലാരോടും പറഞ്ഞിരുന്നത്.
0: എന്ന് വെച്ചാൽ കുഞ്ഞിക്കുമാരനെല്ലാം പറയണ മാതിരി,
1: അതെ,
0: ഞാൻ എന്നെ
1: വിമൽകുമാർ എന്നാണ് അറിയപ്പെടുന്നത് പറഞ്ഞ പോലെ. ഒമർ ഷെരീഫിന്റെ പേരിനോടാണ് അദ്ദേഹം ഉപമിച്ചിരുന്നത്. എന്നാൽ സിനിമയിൽ എത്തിയ ആദ്യ കാലത്ത് സജിൻ എന്ന പേരും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. കാഴ്ചപ്പാട് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്
0: അദ്ദേഹം,
1: അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥയുമുണ്ട്. ആരാണ് ഇദ്ദേഹം? അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞങ്ങള് തന്നിരിക്കുന്നത്. ഒന്ന് തല
0: കുസൃതിയാണ്, കൈയുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റൂല, കഴുത്തുണ്ട് പക്ഷെ തലയില്ല, എന്തുവാ സംഗതി എന്നാണ് ഒരു ചോദ്യം. അടുത്ത ചോദ്യം,
1: മികച്ച വോളിബോൾ കളിക്കാരനായ കാഴ്ചപ്പാട് എന്ന പുസ്തകം എഴുതിയ, ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥ എഴുതിയ നടനാര്?
0: പേര് സജിൻ എന്നാണ്
1: അദ്ദേഹം ആദ്യം സിനിമയിലെത്തിയ ആദ്യ കാലത്ത്
0: ഷെരീഫ് എന്ന പേരിനോടാണ് അദ്ദേഹം,
1: കാരണം സ്വന്തം പേരിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നടൻ ഒമർ ഷെരീഫിന്റെ പേര് സ്വീകരിച്ചു. എന്നാൽ സിനിമയിലെത്തിയ ആദ്യ കാലത്ത് സജിൻ എന്ന പേരാണ് സ്വീകരിച്ചത്.
0: ആ നടൻ ആരാണ് എന്നതാണ് ചോദ്യം.
1: ഓക്കെ,
0: അപ്പൊ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്നോട്ടെ.
1: ചോദ്യങ്ങളല്ല ഉത്തരങ്ങൾ,
0: ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ.
1: ഉത്തരങ്ങൾ അയക്കേണ്ടത് എങ്ങോട്ടാണ്? വാട്സപ്പ് നമ്പറാണ് 8547341075. 8547341075. അതല്ലെങ്കിൽ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റ ആൻഡ് എഫ് ബി.
0: ഇൻസ്റ്റ ഐ ഡി ഇതാണ് എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ്. എഫ് ബി ഐ ഡി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്നുള്ളതാണ്.
1: അതിൽ നമ്മുടെ ഓൺ ദ ഗോഡ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്ററിന്റെ അടിയിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ്. കേട്ടോണ്ടിരിക്കൂ, 7:25 മലയാളത്തിൽ വാർത്തകളുണ്ട്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ പറയാനായിട്ട് സമയമുണ്ട്. രണ്ട് പാട്ടുകൾ വരുന്നു, അതിനുശേഷം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് എൽ ഡി എഫ്. അധികാരത്തിലേറുമെന്ന് യു ഡി എഫ്. മികച്ച വിജയം നേടുമെന്ന് എൻ ഡി എ. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. ഈ മാസം 6 മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ ക്യു ആർ അധിഷ്ഠിത തിരിച്ചറൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ക്യു ആർ ബേസ്ഡ് ഐ ഡി കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും ക്യു ആർ ബേസ്ഡ് ഐ ഡി കാർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കൌണ്ടിംഗ് ഹാളിലെ എൻട്രി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൌണ്ടിംഗ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷന് തുടങ്ങിയിട്ടുണ്ട്.
0: കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ യു ഡി എഫ് നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് എൻ ഡി എയും കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർഭരണം ലക്ഷ്യമിടുകയാണ് ഡി എം കെ. ഭരണത്തിൽ തിരിച്ചെത്താൻ എ ഐ എ ഡി എം കെയും അട്ടിമറി വിജയത്തിനായി ടി വി കെയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് ഡി എം കെ, ടി വി കെ പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4 എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ സി പി എം, കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ ബി ജെ പി അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 24. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈരാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം വരിയഗിരി EMHSലും ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൌണ്ടിലെയും 2 വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ വിവിപാറ്റ് നിർബന്ധമായി എണ്ണും.

0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐയാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്രനിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തുക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് NEET പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ആണ്. അപ്പം നമ്മൾ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചോദിച്ച സജിൻ എന്ന പേരുള്ള
0: സജിൻ എന്ന ആദ്യം ചിത്രത്തിൽ ആദ്യ ചിത്രത്തിൽ സജിൻ എന്ന
1: പേര് സ്വീകരിച്ച ഒരു നടൻ അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ

0: കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ച സജിൻ എന്ന പേരുള്ള
1: സജിൻ എന്ന് ആദ്യം ചിത്രത്തിൽ ആദ്യ ചിത്രത്തിൽ സജിൻ എന്ന
0: പേര് സ്വീകരിച്ച ഒരു നടൻ, അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ പേര് ചമയങ്ങളില്ലാതെ, പിന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, അതിന്റെ പേരിന് കാഴ്ചപ്പാട്.
1: അപ്പോ നമ്മള് ആരാണ് ആ നടൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നടൻ മമ്മൂട്ടിയാണ്, വിനീത ഷിബു പറഞ്ഞിട്ടുണ്ട്, പിന്നെ സന്തോഷ് പറഞ്ഞിട്ടുണ്ട്, റോസ്മേരി പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിജി പറഞ്ഞിട്ടുണ്ട് ആൻസേഴ്സ്.
0: ശരി,
1: പക്ഷെ വേറൊരു ചോദ്യം കൂടെ സ്മിത ബാലൻ
0: ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുസൃതി ചോദ്യമാണ്. കൈയുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റില്ല, കഴുത്തുണ്ട് പക്ഷെ തലയില്ല എന്നതായിരുന്നു ചോദ്യം. അതിന് ആൻസർ വന്നു
1: കുപ്പായം എന്നാണോ ആൻസർ?
0: കുപ്പായം, ഷർട്ട്.
1: ഷർട്ടാണ് ഉദ്ദേശിച്ചത്. കുപ്പായം
0: മതി മതി മതി.
1: കുപ്പായം എന്ന് സുനിത ആൻസർ പറഞ്ഞിട്ടുണ്ട്, സുനിത മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ.
0: കണ്ട, ഇത്രയും സിമ്പിൾ ചോദ്യത്തിനാ.
1: അതെ,
0: എനിക്ക്
1: അത് എന്റെ ചോദ്യത്തിന്റെ ഇടയില് വിട്ടുപോയെന്ന് തോന്നുന്നു. ശരിയായിരിക്കും, കാരണം വലിയ വലിയ വലിയ ചോദ്യം ചോദിച്ചതിന്റെ കൂടെ കുഞ്ഞു ചോദ്യം വിട്ടുപോയതായിരിക്കും. അപ്പൊ 7 മണി കഴിഞ്ഞ് 42 മിനിറ്റും 26 സെക്കൻഡും ആകുമ്പോൾ 8 മണി വരെയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം. ഒരു പാട്ടിന് ശേഷം അടുത്തൊരു ചോദ്യത്തിനും കൂടെ ഉണ്ടാകും, ഒരു ക്വിസ് മലയാളം ക്വിസ് കൂടെ ഉണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകാം.
0: കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: 7 മണി കഴിഞ്ഞ 48 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കാം ഒരു പാട്ട് കഴിഞ്ഞ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്.
1: എന്നെ കൂടി വിളിച്ചോണ്ട്.
0: ഓക്കെ, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നല്ലേ? ഒരു ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇത്തിരി പഴയ നടനാണ്. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത് ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീ വേഷമാണ്. അതും ആരാണ് അപരാധി എന്ന നാടകത്തില്.
1: ഞാനല്ല അപരാധി.
0: ഇത് കേൾക്കുന്ന നീയാണ് അപരാധി എന്നല്ലേ? അപ്പോ സിനിമയില് അദ്ദേഹം എത്തിയത് രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ,
1: ചിത്രത്തിലൂടെയാണ്.
0: എന്നാ സിനിമയിൽ എത്തിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ച പേര് സ്നേഹ ജാൻ എന്നാണ്.
1: സ്നേഹ ജാൻ
0: ആരാണ് ഈ നടൻ?
1: നടന്റെ പേരുമായി
0: നമുക്കിനി 10 മിനിറ്റേ ഉള്ളൂ, ഒന്ന് ആലോചിച്ചോളൂ.
1: ശേഷം പാട്ടിന്റെ ഉത്തരം പറഞ്ഞ സുഹൃത്തുക്കളുടെ ലിസ്റ്റുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 43 സെക്കൻഡും ആകുമ്പോൾ തീരാറായി അല്ലേ?
1: അതെ, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമിവിടെ തീരാണ്.
0: നമ്മളൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഒന്നും ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആലോചിക്കാൻ സമയം കൊടുത്തില്ല.
1: പൗരനില്ല, അദ്ദേഹം വേറെ പേര് സ്വീകരിച്ച് അഭിനയിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്.
0: അതെ, രാജിച്ചൻ എന്ന പൗരനിലാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. സ്നേഹ ജാൻ എന്ന പേര് സ്വീകരിച്ചു. ആദ്യം ആരാണ് അപരാധി എന്ന നാടകത്തിൽ ജമീല എന്ന സ്ത്രീ വേഷം ചെയ്തു. ആരാണ് ഉത്തരം? കെ.പി. ഉമ്മർ. അത്രി ഒത്തിരി പഴയ നടനാണ്, അതുകൊണ്ടാണോ ആൻസർ അറിയാത്തതെന്ന് ചിലര് വിജയരാഘവനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, വിജയരാഘവനല്ല, കെ.പി. ഉമ്മറാണ്. നിഷാന്താണ് ചോദിച്ചിരിക്കുന്നത് വിജയരാഘവനാണോ.
1: വിജയരാഘവനല്ല, കെ.പി. ഉമ്മറാണ്.
0: കെ.പി. ഉമ്മറാണ്. അപ്പോ ഇതാണ് ആൻസർ. അപ്പൊ ഇന്ന് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് രശ്മിയും
1: സ്മിതാ ബാലനുമായിരുന്നു.
0: 2 മിനിറ്റിന്റെ ഒരു ദൂരമുള്ളൂ, 7 മണി കഴിഞ്ഞ് 58. എല്ലാവർക്കും നല്ലൊരു സായാഹ്നവും നല്ലൊരു ശുഭരാത്രിയും നേരുന്നു.
1: നല്ലൊരു വീക്കെൻഡ് ആട്ടോ.
0: ഇന്ന്
1: സൺഡേ അല്ലേ?
0: സൺഡേ അല്ലേ,
1: നാളെ ഒരു പുതിയ തുടക്കമാവട്ടെ. തിങ്കളാഴ്ച രാവിലെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോവുകയും വീട്ടിൽ ജോലി ചെയ്യാനുള്ളവർ അത് ചെയ്യുകയും
0: എല്ലാം ചെയ്ത് മുന്നോട്ട് പോട്ടെ.
1: സന്തോഷമായിട്ട് ചിരിയോടെ മുന്നോട്ട് പോകട്ടെ.
0: ലോക ചിരി ദിനത്തിൽ എല്ലാവർക്കും ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട്
1: ഡബിൾ മാസ്ക് ഇട്ട് എപ്പോഴും തന്നെ ജീവിക്കണം.
0: അതെ,
1: ശരിക്കും എന്താണെന്ന് വെച്ചാൽ വേറെ ഡബിൾ മാസ്ക് അല്ല, നമ്മളൊരു പുഞ്ചിരിയുടെ ആവരണം ഇട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ എല്ലാവരോടും പെരുമാറുക. ചിരി ഒരു മുഖമുദ്രയാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക.
0: അതെ, എല്ലാവർക്കും നല്ലൊരു ചിരിയോടെ ഞങ്ങൾ വിട വാങ്ങുകയാണ്. സ്മിതാ ബാലനും
1: രശ്മിയും.

0: Musically yours.
1: News Rainbow. നമസ്കാരം. സമയം 8 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാർത്തം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത്. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് അമേരിക്ക. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാവാരം ആചരിക്കും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കായികരംഗം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് ജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: News Rainbow. Rainbow FM 107.5. Musically yours. दोस्तों, शहर की भागदौड़, गाड़ियों का शोर और बंद कमरों की जिंदगी से निकलकर आज हम आए हैं रूह को सुकून देने वाली जगह पर. जी हाँ, मिट्टी की खुशबू, खुले खेत और वो लहलहाती फसलें जहाँ सुबह अलार्म से नहीं बल्कि मुर्गों की बांग से होती है. आकाशवाणी के सभी श्रोताओं को लीमा सनी का प्यार भरा नमस्कार. बहारों का गीत और गीतों का बहार लेकर इस संडे फिर आपसे मुलाकात हो रही है. दिस इज लीमा सनी जॉइनिंग यू विद गीत बहार एंड लेट्स लिसन टू द फर्स्ट 2 ट्रैक्स.

बालों में गजरा।

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച LDF അധികാരത്തിലേറുമെന്ന് UDF, മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച OPEC+ രാജ്യങ്ങൾ. സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് അമേരിക്ക. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് ജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു.
1: ന്യൂസ് റെയിൻബോ.

0: Punjab Kings. Gujarat Titans were 147 for 5 in 17.5 overs in Ahmedabad when reports last came in. Earlier in another match, Kolkata Knight Riders defeated Sunrisers Hyderabad by 7 wickets at Rajiv Gandhi International Stadium in Hyderabad. Chasing the target of 166 runs set by Sunrisers Hyderabad, Kolkata Knight Riders scored 169 for 3 in 18.2 overs, and that is the end of this news bulletin.
1: പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.